റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരുടെ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

0: എന്റെ പേര് രവീഷ്, താമസം കൊച്ചി ഫോർട്ട് കൊച്ചി എന്നാണ് ഞാൻ വരുന്നത്. ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ചിലപ്പോ ചെറിയ ചെറിയ ടാലൻസ് ഉള്ള കുറെ പേരുണ്ടാകും, ചിലപ്പോ നന്നായിട്ട് പാടുന്നവരാകാം, ചിലപ്പോ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവരാകാം, അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാ സത്യം പറഞ്ഞാൽ. വേറെ ഒരു സംഭവം വെച്ചാൽ, വീട്ടിൽ ജോലി ചെയ്യുന്ന അമ്മമാരുണ്ടാവും, അവർക്ക് കുറെ ഹിഡൻ ടാലൻസ് ഉണ്ടാവും, അവരതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഒതുക്കി അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ മൂളിപ്പാട്ട് പാടി ഒതുക്കിയിരിക്കുക. അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാ സത്യം പറഞ്ഞാൽ. ഒരു ഒരു മണിക്കൂർ കാര്യമേ ഉള്ളൂ ഇവിടെ വന്ന് നിങ്ങളുടെ ലൈക്ക് ഫുൾ അങ്ങ് എന്തുവാ എല്ലാം മറന്ന് നിങ്ങളുടെ ഫുള്ള് പണ്ടത്തെ ഓരോ കഴിവുകളും എന്താണെങ്കിലും പാട്ടാണെങ്കിലും ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് അവതരിപ്പിക്കാൻ ഒരു വലിയൊരു ചാൻസ് ആയത്. കേൾക്കുന്ന ആർക്കെങ്കിലും ഇതേപോലെ ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു പേടിയും കൂടാതെ അവതരിപ്പിക്കാം.
1: അതെ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം. 6238810755 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 6238810755 റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ടോടി എനിക്കൊരെണ്ണം തന്നോടി, ഞാൻ ചുടുംബം മിന്നാടി.
1: ഉച്ചക്കട്ടി പാറോനി പന്ത്രണ്ടപ്പം തുട്ടോടി, എനിക്കൊരെണ്ണം തന്നോടി, ഞാൻ ചുടുംബം മിന്നാടി.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ അതോ ഇല്ല.

0: അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
1: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

ഹായ്, എൻ്റെ പേര് ശ്രുതി. ഞാനൊരു അധ്യാപികയാണ്, സ്വദേശം എറണാകുളം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്ന് ഉണ്ടായത്. ശബ്ദം കൊണ്ട് നമുക്കൊരു പാട്ട് മാത്രമല്ല, പാട്ടെന്നതിലുപരി ഇപ്പം മിമിക്രി ആവാം, അങ്ങനെ എന്ത് കലാപരമായിട്ടുള്ള കഴിവുള്ളവർക്കാണെങ്കിലും റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടാം. കോൺടാക്ട് നമ്പർ ഇതാണ്: 6238810755. നമ്പർ ഒന്നുകൂടെ പറയാം: 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ

നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദയരോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2026 ഫെബ്രുവരി 25-26 തീയതികളിൽ നടത്തിയ 2 ദിവസത്തെ ഇസ്രായേൽ സന്ദർശനം 2017 ചരിത്രപരമായ യാത്രയ്ക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ 2-ാമത്തെ സന്ദർശനം ഒരു വ്യക്തമായ സന്ദേശം നൽകുന്നതാണ്. ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഒരു പുതിയ നയപരമായ മാറ്റമല്ല, മറിച്ച് ദീർഘകാലമായി പിന്തുടരുന്ന വിദേശ നയത്തിന്റെ തുടർച്ചയാണ് എന്നതാണ് നയതന്ത്ര തലത്തിലെ വാസ്തവം. പശ്ചിമേഷ്യയോടുള്ള ഇന്ത്യയുടെ വിദേശ നയം എല്ലായ്പ്പോഴും തന്ത്രപരമായ സ്വാതന്ത്ര്യത്തെയും രാജ്യത്തിന്റെ പ്രായോഗികമായ ദേശീയ താൽപര്യങ്ങളെയും അടിസ്ഥാനമാക്കിയായിരുന്നു. സാഹചര്യമനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതുമായിരുന്നു. പതിറ്റാണ്ടുകളായി രാജ്യം ഇസ്രായേൽ, അറബ് രാജ്യങ്ങൾ, ഇറാൻ എന്നിവയുമായി ബന്ധം നിലനിർത്തിവരുന്നത് ഊർജ്ജ സുരക്ഷ, വ്യാപാരം, പ്രവാസികളുടെ ക്ഷേമം, ഭീകരവിരുദ്ധ സഹകരണം, സാങ്കേതിക പുരോഗതി തുടങ്ങിയ കാരണങ്ങളാലാണ്. ഈ മേഖലയിലെ സങ്കീർണതകൾ കാരണം സ്ഥിരമായ കൂട്ടുകെട്ടുകളിലേക്കുള്ള അടുക്കളികളിൽ സൂക്ഷ്മമായ സമീപനമാണ് ഇന്ത്യയെന്നും സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിന്റെ അടിസ്ഥാനം 1992 സ്ഥാപിക്കപ്പെട്ടത്. അന്നത്തെ സർക്കാർ പൂർണമായ നയതന്ത്ര ബന്ധം ഇസ്രായേലുമായി സ്ഥാപിച്ചു. അതിനുശേഷം പ്രതിരോധവും സാങ്കേതിക വിദ്യയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിച്ചു. ഇസ്രായേൽ ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ പങ്കാളികളിൽ ഒരാളായി മാറി. കൃഷി, ജലമാനേജ്മെന്റ്, സൈബർ സുരക്ഷ, നവോത്ഥാന മേഖലകൾ എന്നിവയിലും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വ്യാപകമാക്കി. വിവിധ സർക്കാരുകളുടെ കാലയളവുകളിലൂടെ ഈ ബന്ധം ക്രമാതീതമായി വളർന്നതും ഇരുകക്ഷി പിന്തുണയോടെ മുന്നേറിയതുമാണ്. സമീപ വർഷങ്ങളിൽ മാറിയത് നയത്തിന്റെ ദിശയല്ല, അതിന്റെ ദൃശ്യമായ പ്രകടനമാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഇസ്രായേലുമായുള്ള ബന്ധത്തെ പലസ്തീൻ പ്രശ്നത്തിൽ നിന്ന് വേർതിരിച്ചു കാണുന്ന സമീപനം സ്വീകരിച്ചു വരികയാണ്. ഇതിന്റെ അർത്ഥം പലസ്തീൻ വിഷയത്തിന്റെ പരിധിയിൽ മാത്രം ഇസ്രായേലുമായുള്ള ബന്ധം വിലയിരുത്താതെ തന്ത്രപരമായ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സമീപിക്കുക എന്നതാണ്. എന്നാൽ ഈ മാറ്റം പലസ്തീൻ രാഷ്ട്രത്തിനു ഇന്ത്യ നൽകുന്ന പിന്തുണയിൽ നിന്ന് പിന്നോട്ടു പോയതല്ല. ഇന്ത്യ ഇപ്പോഴും ചർച്ചകളിലൂടെ സാധ്യമാകുന്ന രണ്ടു രാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കുകയും പലസ്തീൻ നേതൃത്വവുമായി നയതന്ത്ര ബന്ധം തുടരുകയും ചെയ്യുന്നു. പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ ഇസ്രായേൽ സന്ദർശനം ഈ നയപരമായ പരിണാമത്തെ വീണ്ടും ശക്തിപ്പെടുത്തുന്നതാണ്.

0: ഗാസയിലെ വെടിനിർത്തലിനു ശേഷമുള്ള സംഘർഷാവസ്ഥ, അമേരിക്കൻ ഇറാൻ ബന്ധത്തിലെ പിരിമുറുക്കം, മാറുന്ന ഭൌതിക രാഷ്ട്ര കൂട്ടുകെട്ടുകൾ എന്നിവ ഉൾപ്പെടെയുള്ള മേഖല അസ്ഥിരതയുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ യാത്ര. ഇസ്രായേൽ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം, ഇസ്രായേൽ ഭരണാധികാരികളുമായുള്ള കൂടിക്കാഴ്ചകൾ, പ്രതിരോധ സഹകരണം, കൃത്രിമ ബുദ്ധി, സ്റ്റാർട്ടപ്പുകൾ, ബന്ധസൌകര്യങ്ങൾ, വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ എന്നിവയെല്ലാം ഈ സഹകരണത്തിന്റെ ദീർഘകാല അടിത്തറകളെ വീണ്ടും അടയാളപ്പെടുത്തുന്നു. ഇസ്രായേൽ പാർലമെന്റിൽ ലഭിച്ച സ്റ്റാൻഡിംഗ് ഓവേഷനും സാംസ്കാരിക സൌഹൃദത്തിന്റെ വ്യക്തമായ പ്രകടനങ്ങളും പരസ്പര ബഹുമാനത്തിൽ വളർന്ന ഒരു ബന്ധത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഈ ബന്ധം പ്രതിരോധ ഇടപാടുകളിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് നവോത്ഥാന പരിസരങ്ങൾ, തന്ത്രപരമായ സംവാദങ്ങൾ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്നിവയെല്ലാം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൌദി അറേബ്യ എന്നിവയുൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുമായുള്ള സാമ്പത്തികവും തന്ത്രപരവുമായ പങ്കാളിത്തങ്ങൾ ഇന്ത്യ തുടർച്ചയായി ശക്തമാക്കുന്നു. ഊർജ വിതരണം സ്ഥിരതയോടെ തുടരുന്നു. വ്യാപാരം വ്യാപകമായി വളരുന്നു. കൂടാതെ പശ്ചിമേഷ്യയിലാകെ വ്യാപിച്ചിരിക്കുന്ന പ്രവാസി സമൂഹം ഇന്ത്യയുടെ പ്രാദേശിക ഇടപെടലുകളിൽ നിർണായക പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ബഹുമുഖ സമീപനമാണ് ദീർഘകാലമായി ഇന്ത്യയുടെ പശ്ചിമേഷ്യ തന്ത്രത്തെ നിർവഹിച്ചിരിക്കുന്നത്. പ്രധാന ശക്തികൾ എല്ലാവരുമായി ഇടപെടുക, ഏകപക്ഷീയമായ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക, കൂടാതെ മാറിക്കൊണ്ടിരിക്കുന്ന ഭൌതിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ദേശീയ താൽപര്യങ്ങളെ സംരക്ഷിക്കുക അടക്കമുള്ളവയാണ് ലക്ഷ്യം. നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം പഴയ നയങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകുന്നതല്ല, മറിച്ച് പ്രായോഗിക യാഥാർത്ഥ്യ ബോധത്തെയും തുടർന്ന ഇടപെടലിനെയും മുൻനിർത്തുന്ന സ്ഥിരതയുള്ള ഒരു നയപരമായ മാറ്റത്തെ കൂടുതൽ ഉറപ്പിക്കുന്നതാണ്. മാറുന്ന കൂട്ടുകെട്ടുകളും പ്രാദേശിക അനിശ്ചിതത്വവും നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഈ തുടർച്ച തന്നെ ശക്തി പകരുന്നു. ഇന്ത്യയുടെ സന്ദേശവും വ്യക്തമാണ്, പങ്കാളിത്തങ്ങൾ വികസിക്കുകയും കൂടുതൽ ശക്തമാകുകയും ചെയ്യാം. പക്ഷേ സമതുലിത നയതന്ത്രവും തന്ത്രപരമായ സ്വാതന്ത്ര്യവും എന്ന അടിസ്ഥാന തത്വങ്ങൾ തുടർച്ചയായി നിലനിൽക്കും എന്നതാണ് ഈ സന്ദേശം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരും

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM, എറണാകുളം ഡയറീസ്. കേൾക്കാം എറണാകുളത്തെ വിശേഷങ്ങൾ.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെയും കിഴക്കൻ അറബിക്കടലിന് മുകളിലെ ചക്രവാത ചുഴിയുടെയും സ്വാധീനഫലമായാണ് സംസ്ഥാനത്ത് മഴ വീണ്ടും കനക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി എറണാകുളം അടക്കമുള്ള ജില്ലകളിലെ തീരദേശവാസികളും മലയോര മേഖലയിലുള്ളവരും പ്രത്യേക മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അരൂർ തുറവൂർ ഉയരപ്പാതയുടെ ഭാഗമായി താഴെ നിർമ്മിച്ച മീഡിയൻ അപാകത മൂലം പൊളിച്ചു നിർമ്മിക്കുന്നു. കഴിഞ്ഞ ദിവസം ദേശീയപാതാ വിഭാഗം നടത്തിയ പരിശോധനയിൽ മീഡിയൻ അല്പം വളവിൽ പണിതതോടെയാണ് ദേശീയപാതാ വിഭാഗം പൊളിച്ചു നീക്കി പുതിയ മീഡിയൻ പണിയുന്നതിനായി നിർദ്ദേശം നൽകിയത്. എരമല്ലൂർ മോഹം ആശുപത്രിക്ക് സമീപം പില്ലർ നമ്പർ 211, 212 ബന്ധപ്പെടുത്തി പണി പൂർത്തിയായി പെയിന്റിംഗ് നടത്താനിരുന്ന ഭാഗമാണ് പൊളിച്ചു തുടങ്ങിയത്. ഏകദേശം 33 മീറ്ററോളം നീളത്തിൽ ഇരുവശത്തും കോൺക്രീറ്റ് ചെയ്ത മീഡിയൻ ഭിത്തിയാണിത്. നിലവിലെ കോൺക്രീറ്റിംഗ് നീക്കിയ ശേഷം പുതിയ മീഡിയൻ നിർമ്മിച്ചു. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിന് തടസ്സമായിരുന്ന 110 KV ടവർ ലൈൻ അഴിച്ചുമാറ്റി താൽക്കാലികമായി പണിത ടവറുകളിലേക്ക് സ്ഥാപിച്ചു. 1.5 മാസമായി മുടങ്ങിക്കിടന്ന പണികൾ പുനരാരംഭിച്ചു. 1-ാം റീച്ചിലെ അരൂർ ശ്രീനാരായണ നഗറിന് സമീപത്ത് KSEB 110 KV ലൈനുകളാണ് താൽക്കാലിക ടവറുകളിലേക്ക് മാറ്റിയത്. കളമശ്ശേരിക്കും പുന്നപ്രയ്ക്കുമിടയിൽ വൈദ്യുതി കൈമാറുന്ന ഈ ലൈൻ പകരം കേബിളുകൾ സ്ഥാപിച്ചായിരുന്നു അഴിച്ചുമാറ്റിയത്.

പശ്ചിമ കൊച്ചിയിലും ചേർത്തലയിലും അടക്കം വൈദ്യുതി മുടങ്ങാതിരിക്കാനാണ് താൽക്കാലിക ടവറുകൾ സ്ഥാപിച്ച് എമർജൻസി റീസ്റ്റോറേഷൻ സിസ്റ്റം സ്ഥാപിച്ചത്. താൽക്കാലികമായി ഇരുവശങ്ങളിലുമായി 17 ടവറുകൾ സ്ഥാപിച്ചാണ് വൈദ്യുതി കേബിൾ സ്ഥാപിച്ചത്. അരൂർ തുറവൂർ ഉയരപ്പാതയുടെ 25, 26, 27 തൂണുകൾക്കിടയിൽ മാത്രമാണ് ഇനി ജോലികൾ കാര്യമായി നടക്കാനുള്ളത്. ഈ 3 ഒറ്റ തൂണുകൾ തമ്മിൽ 14 കോൺക്രീറ്റ് ഗർഡറുകൾ സ്ഥാപിച്ച് അതിനു മുകളിൽ പാതയുടെ കോൺക്രീറ്റിംഗ് ജോലികൾ പൂർത്തിയാക്കാനുണ്ട്. ഗർഡറുകൾ സ്ഥാപിക്കുന്നതിനായി സി ബീം തൂണുകൾക്ക് മുകളിൽ സ്ഥാപിച്ചു. ഇതിനു മുകളിലാണ് കോൺക്രീറ്റ് ഗർഡറുകൾ കൂറ്റൻ ക്രെയിനിന്റെ സഹായത്താൽ മുകളിൽ എത്തിക്കുക. ആലുവ നഗരത്തിലെ ഹോട്ടലുകളിൽ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി. ഉപയോഗശൂന്യമായ ബീഫ്, ചിക്കൻ കറി, മീൻകറി, നെയ്ച്ചോറ്, ഫ്രൈഡ് ചിക്കൻ എന്നിവയാണ് പിടികൂടിയത്. ആളുകൾ എത്തുമ്പോൾ ചൂടാക്കി നൽകാൻ ഇവ ഫ്രീസറുകളിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു എന്ന് നഗരസഭ അധ്യക്ഷ സൈജി ജോളി മൂത്തേടൻ പറഞ്ഞു. റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഹോട്ടലുകളിലായിരുന്നു പരിശോധന. ആലുവയിൽ വന്നുപോകുന്ന യാത്രക്കാരാണ് ഇവിടെ കയറുന്നവരിൽ ഏറെയും. അതിനാൽ അസുഖം ബാധിച്ചാലും പരാതിയുമായി എത്തുന്നവർ കുറവാണ്. പിടിച്ചെടുത്ത ഭക്ഷണ സാധനങ്ങൾ ജനങ്ങൾക്ക് കാണാൻ പ്രദർശിപ്പിച്ച ശേഷം നശിപ്പിച്ചു. 2 മുൻപ് നഗരത്തിൽ പറവൂർ കവല ഭാഗത്തെ 3 ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടിയിരുന്നു. ഹോട്ടലുകളിൽ നഗരസഭ അധികൃതർ നടത്തുന്ന പരിശോധന പ്രഹസനമാണെന്ന് സംശയിക്കുന്നതായി പൗരാവകാശ പ്രവർത്തകർ ആരോപിച്ചു. പഴകിയ ഭക്ഷണം പിടിച്ചെടുക്കുന്ന ഹോട്ടലുകൾ താൽക്കാലികമായെങ്കിലും അടച്ചു പൂട്ടിക്കാതെ നാമമാത്രമായ പിഴ ഈടാക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദവും ഉദ്യോഗസ്ഥരുടെ താൽപര്യങ്ങളും ഉണ്ടെന്നാണ് ആരോപണം. വിപണിയിൽ താറാവ് മുട്ടയ്ക്ക് വിലവർദ്ധനവും ക്ഷാമവും നേരിടുന്നു. മഴക്കുറവാണ് കാരണം. നേരത്തെ 12 മുതൽ 14 രൂപയ്ക്ക് വരെ ലഭിച്ചിരുന്ന താറാവ് മുട്ടയുടെ വില ഇപ്പോൾ പല സ്ഥലങ്ങളിലും 18 മുതൽ 20 രൂപ വരെയായി കുതിച്ചുയർന്നു. ഇതോടെ കടകളിൽ താറാവ് ഓംലെറ്റ് അപൂർവമായി, താറാവ് ബുർജിയും ഇല്ല. ദിവസവും 2000 താറാവ് മുട്ടകൾ വിതരണം ചെയ്തിരുന്ന വിതരണക്കാർ ആഴ്ചയിൽ 1-2 തവണ 1000 മുതൽ 1500 മുട്ടകളാണ് കടകളിൽ എത്തിക്കുന്നത്. മുൻകൂട്ടി ഓർഡർ ചെയ്താൽ മാത്രം ലഭിക്കുന്ന സ്ഥിതിയായി. കേരളത്തിലെ പരമ്പരാഗത താറാവ് വളർത്തലിന്റെ പ്രധാന കേന്ദ്രം ആലപ്പുഴ, കോട്ടയം ജില്ലകളാണ്. പ്രധാന ഉൽപാദന കേന്ദ്രമായ കുട്ടനാട് മേഖലയിലെ ഉൽപാദനക്കുറവും മഴക്കാല പ്രതിസന്ധികളും വിപണിയെ ബാധിച്ചതായി വ്യാപാരികൾ പറയുന്നു. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് വലിയൊരു ശതമാനം മുട്ട എത്തുന്നുണ്ട്. ഇവിടെ മഴ കുറഞ്ഞതും പ്രതിസന്ധിയാണ്. കുഴിമന്തി, അൽഫാം, തന്തൂരി വിഭവങ്ങളുടെ പാചകത്തിനാവശ്യമായ വിറകുകരിക്ക് രൂക്ഷമായ ക്ഷാമം നേരിടുന്നതായി വാർത്തകൾ. പാചകവാതക വിലക്കയറ്റം മൂലം വിറകിനും കരിക്കും മറ്റു മേഖലകളിൽ നിന്ന് വൻ ഡിമാൻഡ് നേരിടുന്നതാണ് പാചകത്തിനുള്ള കരിയുടെ ലഭ്യതയെ ബാധിച്ചിരിക്കുന്നത്. പാചകവാതകത്തിന്റെ വില വർദ്ധിച്ചതോടെ നിരവധി ചെറുകിട വ്യവസായങ്ങളും സ്ഥാപനങ്ങളും ഗ്യാസിന് പകരമായി വിറക് ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് വിറകിന്റെ ആവശ്യമുയരാൻ കാരണമായതെന്ന് വ്യാപാരികൾ പറയുന്നു. ഇതോടെ കരി നിർമ്മാതാക്കൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നില്ല. കരി നിർമ്മാണ മേഖലയിൽ ആവശ്യമായ തൊഴിലാളികളെ ലഭിക്കാത്തതും പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുകയാണ്. അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമവും തൊഴിലാളികളുടെ കുറവും കാരണം കരിയുടെ ഉൽപാദനം കുറഞ്ഞു. ഇതോടൊപ്പം കരിയുടെ വില വർദ്ധിക്കുകയും ഗുണനിലവാരം കുറയുകയും ചെയ്തിട്ടുണ്ട്. ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ 8-ൽ നിന്ന് 16 കോച്ചായി ഉയർത്തുമ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കണക്ഷൻ സർവീസ് ലഭ്യമാക്കണമെന്ന് ആവശ്യമുയർന്നു. പഠന ജോലി ആവശ്യങ്ങൾക്കായി കേരളത്തിൽ നിന്നും ബംഗളൂരുവിൽ താമസമാക്കിയവരിൽ 4% തെക്കൻ ജില്ലയിൽ നിന്നുള്ളവരാണ്. ഓണക്കാലത്ത് നാട്ടിലേക്കുള്ള യാത്ര എല്ലാ വർഷവും ഇവർ നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ്. 3-4 ഇരട്ടി നിരക്കാണ് ഉത്സവകാലത്ത് സ്വകാര്യ ബസ്സുകൾ ഈടാക്കുന്നത്. എന്നാലും ടിക്കറ്റ് ലഭിക്കാത്ത സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ഓണത്തിന് മുൻപ് ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് 16 കോച്ചിലേക്ക് ഉയർത്തുമെന്ന റെയിൽവേയുടെ പ്രഖ്യാപനം ബംഗളൂരു മലയാളികൾക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ്. കൊല്ലം, കോട്ടയം, എറണാകുളം മെമു 12 കോച്ചുകളുമായി വീണ്ടും ഓടിത്തുടങ്ങി. അതേസമയം മറ്റ് മെമു ട്രെയിനുകളിൽ കോച്ചുകളുടെ എണ്ണം കുറയുന്നതിനാൽ യാത്രക്കാർ ദുരിതത്തിലാണ്. രാവിലെ 5:50 എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് കോട്ടയം വഴി 9:30 കൊല്ലത്തെത്തുന്ന മെമു ഉൾപ്പെടെയുള്ളവയിൽ കോച്ചുകളുടെ എണ്ണം കുറയുന്നത് പതിവാണെന്ന് യാത്രക്കാർ പരാതിപ്പെടുന്നു. അറ്റകുറ്റപ്പണിക്ക് മെമു കോച്ചുകൾ കൊണ്ടുപോകുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കൊല്ലത്ത് നിന്ന് 20-ൽ മെമു സർവീസുകൾ നടത്തുന്നുണ്ട്. ഓരോ സർവീസും ആഴ്ചയിൽ ഒരു ദിവസം നിർത്തിയിട്ടാണ് പ്രതിവാര അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. എന്നാൽ കൂടുതൽ അറ്റകുറ്റപ്പണികൾക്കായി ട്രെയിൻ നീക്കുമ്പോൾ മറ്റ് മെമു ട്രെയിനുകളിലെ കോച്ചുകൾ എടുത്താണ് സർവീസ് പൂർത്തിയാക്കുന്നത്. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് തിക്കും തിരക്കുമായി യാത്ര ദുരിതമാകുന്നത്. KSRTC ഓണക്കാല സർവീസിനായി പുതിയ ബസ്സുകൾ വാടകയ്ക്കെടുക്കാൻ ശ്രമിക്കുന്നത് സ്വന്തം ബസ്സുകൾ വർക്ക്ഷോപ്പിൽ തുടരുന്നതിനിടെയാണെന്ന് ആക്ഷേപം. ഏറ്റവും കൂടുതൽ വരുമാനമുള്ള വോൾവോ ബസ്സുകൾ പോലും കൃത്യമായി അറ്റകുറ്റപ്പണി നടത്തി ഓടിക്കുന്നില്ലെന്നാണ് പരാതി. എറണാകുളം ഡിപ്പോയിൽ നിന്ന് ബംഗളൂരു സർവീസ് നടത്തിയിരുന്ന വോൾവോ ബസ്സുകളിൽ ചിലത് ഓടുന്നില്ല. മികച്ച വരുമാനമുള്ള സർവീസുകളായിരുന്നു.

ഇവ. തിരുവനന്തപുരം കളിയാപുരം ഡിപ്പോ ഓടിക്കുന്ന ബംഗളൂരു ഗജരാജ് സർവീസിലെ ഒരു ബസ് അപകടത്തിൽപ്പെട്ട് 6 മാസം കഴിഞ്ഞിട്ടും തിരികെ സർവീസിന് എത്തിച്ചിട്ടില്ല. ബംഗളൂരുവിലെ വർക്ക്ഷോപ്പിലാണ് ഈ ബസ്. 1 ലക്ഷം രൂപയിലധികം വരുമാനം ലഭിച്ചിരുന്ന സർവീസിനാണ് ഈ അവസ്ഥ. സ്വിഫ്റ്റിന് കീഴിൽ സർവീസ് നടത്തിയിരുന്ന വോൾവോ സർവീസുകൾ KSRTC ഏറ്റെടുത്തതോടെ സമയബന്ധിതമായി അറ്റകുറ്റപ്പണി നടത്തി കൈമാറുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. സ്വകാര്യ ബസുകൾ തിരുവനന്തപുരം ബംഗളൂരു യാത്രയ്ക്ക് 2,500 രൂപ മുതൽ മുകളിലേക്ക് വാങ്ങുമ്പോൾ KSRTC വോൾവോ സർവീസ് 1,711 രൂപ മുതൽ ടിക്കറ്റ് ലഭ്യമാണ്. ഓണത്തിന് KSRTC വോൾവോ സർവീസുകൾ ഇല്ലാതാകുന്നതോടെ തമ്മിൽ കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാനുള്ള സൌകര്യമാണ് യാത്രക്കാർക്ക് നിഷേധിക്കപ്പെടുന്നത്. ആളില്ലാത്ത സ്വകാര്യ ബസ് തോപ്പുംപടി BOT കവലയിൽ നിർത്തിയിട്ട് അതിനു മുന്നിൽ ഒരുക്കിവച്ച ദോശക്കല്ലിൽ ദോശ ചുട്ട് ബസ്സുടമകളുടെ പ്രതിഷേധം നടന്നു. പ്രിയദർശിനി പദ്ധതി നടപ്പാക്കിയതിനെ തുടർന്ന് ബസ് വ്യവസായ മേഖല നേരിടുന്ന പ്രതിസന്ധി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനാണ് സമരം സംഘടിപ്പിച്ചത്. സർക്കാർ നടപടിയിലൂടെ തകർച്ച നേരിടുന്ന ബസ് വ്യവസായ മേഖലയെ സംരക്ഷിക്കുക എന്നാവശ്യപ്പെട്ടാണ് സമരം സംഘടിപ്പിച്ചത്. KSRTCയെ നിലനിർത്താനായി സർക്കാർ നൽകുന്ന സഹായം സ്വകാര്യ ബസ്സുടമകൾക്കും നൽകണമെന്നാണ് ബസ്സുടമകളുടെ ആവശ്യം. ഇടക്കൊച്ചി മേഖലയിൽ ഓടുന്ന ബസ്സുകളുടെ റൂട്ട് ചേർത്തല വരെ നീട്ടണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. തൃശൂരിൽ നിന്ന് ആലുവയ്ക്ക് പോവുകയായിരുന്ന KSRTCയുടെ ഫാസ്റ്റ് പാസഞ്ചർ ബസിന്റെ തൂൺ ഇളകി വീണു. കഴിഞ്ഞ ദിവസമാണ് സംഭവം. യാത്രക്കാരി ചാരി നിൽക്കുമ്പോഴാണ് തൂണ് ബസിന്റെ മുകൾ ഭാഗത്ത് ഉറപ്പിച്ചിരുന്ന നട്ടിളകി താഴെ വീണത്. ഉറപ്പിച്ച ഭാഗം തുരുമ്പെടുത്ത് ദ്രവിച്ച നിലയിലായിരുന്നു. വീഴു മുൻപേ തൂണ് കണ്ടക്ടർ എടുത്ത് ബസ്സിൽ മുൻഭാഗത്ത് ഡ്രൈവറുടെ സമീപത്തായി ഇട്ടാണ് യാത്ര തുടർന്നത്. കാലടി ശ്രീശങ്കര പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടും കാലടിയിലെ ഗതാഗത കുരുക്കിന് ശമനമില്ല എന്ന പരാതി. MC റോഡിൽ വാഹനങ്ങൾ ഇപ്പോഴും മണിക്കൂറുകൾ കാത്തുകിടക്കേണ്ട അവസ്ഥയാണ്. പാലത്തിലെ ഗതാഗത കുരുക്കിൽ പ്രതിഷേധിച്ച് സ്വകാര്യ ബസ് തൊഴിലാളികൾ ജൂലൈ 30 മുതൽ പാലം ബഹിഷ്കരണ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്കമാലി ഭാഗത്തുനിന്ന് പെരുമ്പാവൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ കാലടിയിൽ ട്രിപ്പ് അവസാനിപ്പിക്കുകയും പെരുമ്പാവൂർ ഭാഗത്തുനിന്ന് അങ്കമാലി ഭാഗത്തേക്കുള്ള ബസ്സുകൾ പാലത്തിന് സമീപം താന്നിപ്പുഴയിൽ ട്രിപ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നതാണ് രീതി. യാത്രക്കാർ പാലത്തിലൂടെ നടന്ന് മറുകരയിൽ എത്തണം. പാലത്തിലെ കുഴികളും ഗതാഗത കുരുക്കും കാരണം തങ്ങൾ വളരെ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നതെന്ന് ബസ് തൊഴിലാളികൾ പറഞ്ഞു. കഴിഞ്ഞ 23 മുതൽ 25 വരെ പാലത്തിലെ അറ്റകുറ്റപ്പണികൾ നടത്താൻ രാത്രിയിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരുന്നു. പാലത്തിലെ ടാറിംഗ് പൂർണ്ണമായും നീക്കം ചെയ്ത് പുതിയ ടാറിംഗ് നടത്തുമെന്നും ഇതോടെ പാലത്തിലെ ഗതാഗതം സുഗമമാകുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ പാലത്തിന്റെ ആരംഭഭാഗത്ത് വലിയ കുഴികൾ ഉണ്ടായിരുന്നിടത്ത് ടാറിംഗ് വലിച്ചു നീക്കം ചെയ്യുക മാത്രമാണ് 2 രാത്രികളിലായി ചെയ്തത്. 3-ാമത്തെ രാത്രിയിൽ ജോലി പൂർത്തിയാക്കാതെ വാഹനങ്ങൾ പാലം വഴി വിടുകയും ചെയ്തു. കാക്കനാട് പാർപ്പിട മേഖലയിൽ അർദ്ധരാത്രി പതിവായി വലിയ ശബ്ദത്തിൽ ബൈക്ക് ഓടിച്ച് നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ യുവാവിന് മോട്ടോർ വാഹന വകുപ്പ് പിഴ ചുമത്തി. ഇയാളുടെ ബൈക്കും കസ്റ്റഡിയിലെടുത്തു. ഇൻഫോ പാർക്കിന് സമീപത്തെ വില്ലയിലെ താമസക്കാരുടെ പരാതിയെ തുടർന്ന് സ്ഥലത്ത് പരിശോധന നടത്തിയ മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് നടപടിയെടുത്തത്. ഈ വില്ലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവാവ് രാത്രി വൈകി അയൽക്കാർ ഉറങ്ങുന്ന സമയത്താണ് ജോലി കഴിഞ്ഞെത്തുന്നത്. റോഡിലൂടെ ബൈക്കിലോ നടന്നു പോകുമ്പോഴോ മീൻവണ്ടിയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന വെള്ളം തള്ളിയാൽ ഇനി കടുത്ത നടപടി. പൊതുനിരത്തിൽ മീൻവെള്ളം ഒഴുക്കി നിയമലംഘനം നടത്തുന്ന ഡ്രൈവർമാരുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. കൂടാതെ പിഴയും ചുമത്തുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു. മത്സ്യം കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ നിന്ന് പൈപ്പുകൾ വഴി പൊതുനിരത്തിലേക്ക് മലിനജലം ഒഴുക്കുന്ന പ്രവണതയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മലിനജലം വാഹനങ്ങളിലുള്ള ടാങ്കുകളിൽ സൂക്ഷിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം ഒഴുക്കിവിടണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം. മലിനജലം റോഡിലൂടെ ഒഴുക്കിവിടുന്നത് അപകടങ്ങൾക്കും ആരോഗ്യ പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും കാരണമാകുന്നതായി പരാതികൾ വ്യാപകമാണ്. കൊച്ചി നഗരത്തിൽ മാത്രം കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ പിടിച്ചെടുത്ത 587 കിലോഗ്രാം കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ്, 2.5 കിലോ MDMA എന്നിവ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടക്കുന്ന ലഹരിവിരുദ്ധ നടപടികളുടെ ഭാഗമായി ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിൽ കത്തിച്ച് നശിപ്പിച്ചു. ബ്രഹ്മപുരം ഖരമാലിന്യ പ്ലാന്റിലെ ഇൻസിനറേറ്ററിലാണ് ലഹരി മരുന്നുകൾ നശിപ്പിച്ചത്. സാധാരണ കഞ്ചാവിന് പുറമെ ഹൈബ്രിഡ് കഞ്ചാവും കൂട്ടത്തിലുണ്ടായിരുന്നു. കഞ്ചാവിനും MDMAക്കും പുറമെ 1 കിലോയിലധികം ഹാഷിഷ് ഓയിൽ, 77 ഗ്രാം ബ്രൌൺ ഷുഗർ, 143 ഗ്രാം നൈട്രാസെപ്പം ടാബ്ലറ്റ് തുടങ്ങിയവയും കത്തിച്ച് നശിപ്പിച്ചു. കോടതിയുടെ പ്രത്യേക ഉത്തരവും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കർശന മാർഗനിർദ്ദേശങ്ങളും പാലിച്ചായിരുന്നു ലഹരി നശിപ്പിക്കൽ. മേയർ VK മിനിമോൾ, സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ലഹരി നശിപ്പിക്കൽ.
ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ തൃക്കാക്കരയിൽ രാസലഹരിയുമായി രണ്ട് യുവാക്കൾ പിടിയിലായി. പടമുകൾ പാലച്ചുവട് റോഡിൽ നിന്ന് 11.510 ഗ്രാം രാസലഹരിയുമായി തൃക്കാക്കര വിദ്യാനഗർ എട്ടുകാലിൽ

നൈസ് നിലം പതിഞ്ഞ് മുകൾ കാളങ്ങാട് റോഡിൽ നിന്ന് 4.650 ഗ്രാം രാസലഹരിയുമായി ഒറ്റപ്പാലം പുണ്ടിയിൽ പുളിക്കലെത്ത് സയ്ദ് സാബിഖ് എന്നിവരാണ് പിടിയിലായത്. നർക്കോട്ടിക് വിഭാഗം അസിസ്റ്റന്റ് കമ്മീഷണർ TD സുനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് ഇവരെ പിടികൂടിയത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മന്ത്രി KA തുളസി എറണാകുളം ഫോർഷോർ റോഡിലുള്ള ട്രൈബൽ കോംപ്ലക്സിലും പട്ടികവർഗ വികസന വകുപ്പിന്റെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലും മിന്നൽ സന്ദർശനം നടത്തി. സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയായിരുന്നു മുന്നറിയിപ്പില്ലാതെയുള്ള സന്ദർശനം. ട്രൈബൽ കോംപ്ലക്സിലെ വിവിധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും ഹോസ്റ്റലിലെ സൌകര്യങ്ങളും മന്ത്രി നേരിട്ട് വിലയിരുത്തി. വിവിധ തരത്തിലുള്ള ഗോത്രവർഗ ഉൽപ്പന്നങ്ങൾ മന്ത്രി കണ്ടു മനസ്സിലാക്കി. കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിച്ച് വിപണി വിപുലീകരിക്കുന്നതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ മന്ത്രി അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി. ട്രൈബൽ കോംപ്ലക്സിൽ നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്ന റൂമുകൾ, സെമിനാർ ഹാൾ, ഡോർമിറ്ററി എന്നിവ ഉപകാരപ്രദമാകുന്ന രീതിയിൽ പരിഷ്കരിക്കുന്നതിനുള്ള സാധ്യതകളും മന്ത്രി ഉദ്യോഗസ്ഥരോട് ആരാഞ്ഞു. ഫോർഷോർ റോഡിലെ പട്ടികവർഗ വികസന വകുപ്പ് വനിതാ ഹോസ്റ്റൽ സന്ദർശിച്ച മന്ത്രി ഹോസ്റ്റലിലെ മെസ് ഹാൾ, ഡൈനിംഗ് ഏരിയ, അടുക്കള, സ്റ്റോർ റൂം, ശുദ്ധജല വിതരണ സംവിധാനം, താമസമുറികൾ തുടങ്ങിയവ പരിശോധിച്ചു. ഹോസ്റ്റലിലെ കുട്ടികളുമായി ആശയവിനിമയം നടത്തുകയും അവരുടെ ക്ഷേമവിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. കുട്ടികളുടെ പഠന പുരോഗതി നിശ്ചിത ഇടവേളകളിൽ റിപ്പോർട്ട് ചെയ്യാൻ ഹോസ്റ്റൽ വാർഡന് മന്ത്രി നിർദ്ദേശം നൽകി. കഴിഞ്ഞ 2 മാസത്തിനിടെ വിവിധ ജില്ലകളിലെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളിലും സ്കൂളുകളിലും മന്ത്രി മിന്നൽ സന്ദർശനം നടത്തിയിരുന്നു. തൃക്കാക്കര ഗവൺമെന്റ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ വാർഷിക ടെക്ഫെസ്റ്റായ XL 2026 പതിപ്പിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. ബയോമെഡിക്കൽ റിസർച്ച് സയന്റിസ്റ്റ് ഗോപാൽ വത്സനും ഫിൻജന്റ് വൈസ് പ്രസിഡന്റ് ദീപു പ്രകാശും ചേർന്ന് ലോഗോ പ്രകാശനം നിർവഹിച്ചു. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ടെക്ഫെസ്റ്റുകളിൽ ഒന്നായ എക്സലിൽ ശാസ്ത്ര കലാപരിപാടികൾ, കോൺഫറൻസുകൾ, വർക്ക്ഷോപ്പുകൾ എന്നിവ ഉണ്ടായിരിക്കും. പ്ലൂട്ടോ സിനിമയുടെ ഭാഗമായി നീരജ് മാധവ്, ആർഷ ബൈജു, നിഹാൽ നിസാം എന്നിവരടങ്ങുന്ന താരനിര വെബ്സൈറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ES ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. AI മേഖലയിൽ രാജ്യത്തെ ഹബ്ബായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ആഗോള യാത്രാ വ്യവസായ മേഖലയുടെ വളർച്ച ലക്ഷ്യമിട്ട് IBA സോഫ്റ്റ്വെയർ ഗ്രൂപ്പ് ആരംഭിച്ച AI കമ്പനിയായ നാവിക് ടെക്നോളജി ഇൻഫോപാർക്ക് ഫേസ് 1 IBS ടവറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 23-നാണ് ഉദ്ഘാടനം നടന്നത്. ലോകമെമ്പാടും വിജ്ഞാന വിസ്ഫോടനമാണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്തിനും ഏതിനുമുള്ള ഉപകരണമായി നിർമ്മിത ബുദ്ധി മാറുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ AI ഡാഷ്ബോർഡിന്റെ സഹായത്തോടെ നിക്ഷേപ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നത് ആരംഭിച്ചു കഴിഞ്ഞു. ഈ ദശകത്തിന്റെ അവസാനമാകുമ്പോഴേക്കും മനുഷ്യബുദ്ധിക്കൊപ്പം നിർമ്മിത ബുദ്ധി എത്തുമെന്നാണ് ആഗോളതലത്തിലുള്ള വിദഗ്ധർ കണക്കുകൂട്ടുന്നത്. അടിക്കടി മാറുന്ന ഈ സാഹചര്യം പഠിക്കുന്നതിനു വേണ്ടി ഗ്ലോബൽ ജോബ് വാച്ച് ടവർ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നിയമിച്ച വിദഗ്ധരുടെ റിപ്പോർട്ട് പരിഗണിച്ച് കരിക്കുലത്തിലും പാഠ്യപദ്ധതിയിലും മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സാങ്കേതിക വിദ്യയ്ക്കൊപ്പം സമൂഹവും സർക്കാരും മാറണമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടി. IT വ്യവസായത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള നാഴികക്കല്ലാണ് നാവിക്കിന്റെ പിറവിയെന്ന് IBS സ്ഥാപകനും എക്സിക്യൂട്ടീവ് ചെയർമാനുമായ VK മാത്യൂസ് പറഞ്ഞു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഇന്ത്യൻ നാവികസേനയ്ക്ക് നിർമ്മിച്ച 7-ാമത് മുങ്ങിക്കപ്പൽ വേദ യുദ്ധക്കപ്പൽ മച്ചിലിപട്ടണം നീറ്റിലിറക്കി. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നടന്ന ചടങ്ങിൽ നാവികസേന വൈസ് അഡ്മിറൽ അതുൽ ആനന്ദിന്റെ പത്നി ഗുൽരുഖ് ആനന്ദ് കപ്പലിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു. വൈസ് അഡ്മിറൽ അതുൽ ആനന്ദ് മുഖ്യാതിഥിയായിരുന്നു. ഇന്ത്യൻ നാവികസേനയ്ക്കായി കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിക്കുന്ന 8 മുങ്ങിക്കപ്പൽ വേദ യുദ്ധക്കപ്പലുകളിൽ 7-ാമത്തേതാണിത്. പൂർണമായും തദ്ദേശീയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത യുദ്ധക്കപ്പൽ രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിലെ ആത്മനിർഭർ ഭാരത് ദൌത്യത്തിലെ സുപ്രധാന നേട്ടമാണ്. 78 മീറ്റർ നീളവും 900 ടൺ ഭാരവുമുള്ള കപ്പലിന് മണിക്കൂറിൽ 25 നോട്ടിക്കൽ മൈൽ വരെ വേഗത്തിൽ സഞ്ചരിക്കാനാകും. പരമാവധി 1800 നോട്ടിക്കൽ മൈൽ ദൂരം സഞ്ചരിക്കാൻ ശേഷിയുള്ള കപ്പലിൽ സമുദ്രാന്തർഭാഗത്തെ നിരീക്ഷണത്തിനും അന്തർവാഹിനികളെ കണ്ടെത്തുന്നതിനുമായി അത്യാധുനിക സോണാർ സംവിധാനങ്ങളും മറ്റ് നൂതന സാങ്കേതിക സംവിധാനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലുള്ള ചരിത്രപ്രസിദ്ധമായ തുറമുഖ നഗരമായ മച്ചിലിപട്ടണത്തിന്റെ സ്മരണാർത്ഥമാണ് കപ്പലിന് പേര് നൽകിയിരിക്കുന്നത്. കുന്നംകുളം ഓർത്തഡോക്സ് ക്രിസ്ത്യൻ അസോസിയേഷൻ കുടുംബസംഗമവും മെറിറ്റ് ഈവനിങ്ങും സംഘടിപ്പിച്ചു. എറണാകുളം സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിഡ് തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ HR കൺസൾട്ടന്റ് TP തോമസ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. SSLC, ICSE, ഹയർ സെക്കൻഡറി, വിവിധ ബിരുദ ബിരുദാനന്തര ബിരുദ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും സ്നേഹവിരുന്നും പൊതുയോഗവും നടന്നു. ഭരണസമിതി

എയ്ക്കുള്ള മാനേജിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പും നടത്തി. കൊച്ചി കോർപ്പറേഷന്റെ പേരിൽ വ്യാജ റിക്രൂട്ട്മെന്റ് നോട്ടീസ് പ്രചരിക്കുന്നു. കോർപ്പറേഷനിലെ ഓഫീസ് അറ്റൻഡന്റ്, ശുചിത്വ തൊഴിലാളി, സപ്പോർട്ട് സ്റ്റാഫ് എന്നീ തസ്തികയിലേക്കുള്ള നിയമനം നടത്തുന്നുവെന്ന് പറഞ്ഞാണ് വ്യാജ റിക്രൂട്ട്മെന്റ് നോട്ടീസ് പരക്കുന്നത്. 10ാം ക്ലാസ് +2 യോഗ്യതയുള്ളവർക്ക് 28,000 രൂപ മുതൽ 48,000 രൂപ വരെയാണ് വ്യാജ നോട്ടീസിൽ വാഗ്ദാനം ചെയ്യുന്നത്. അഭിമുഖമില്ലാതെ നേരിട്ടാണ് നിയമനം നടത്തുന്നതെന്നും എല്ലാ സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കുമെന്നും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച നോട്ടീസിൽ പറയുന്നു. ഉദ്യോഗാർത്ഥികൾ വഞ്ചിതരാകരുതെന്ന് മേയർ വി കെ മിനിമോൾ പറഞ്ഞു. കോർപ്പറേഷനിലെ ഒഴിവുകളിൽ നിയമനം നടത്തുന്നത് സംബന്ധിച്ച് കൃത്യമായ അറിയിപ്പുകൾ കോർപ്പറേഷൻ ഔദ്യോഗികമായി നൽകും. ഉദ്യോഗാർത്ഥികൾ അത്തരം അറിയിപ്പുകളെ മാത്രം ആശ്രയിക്കണമെന്നും മേയർ പറഞ്ഞു. കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറായി വി ആർ സുധീറിനെ തെരഞ്ഞെടുത്തു. ഡെപ്യൂട്ടി മേയറായിരുന്ന ദീപക് ജോയ് നിയമസഭാ അംഗമായതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലേക്ക് ബുധനാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ വി ആർ സുധീർ 46 വോട്ടിന് ജയിച്ചു. ഇടതുപക്ഷത്തു നിന്ന് മത്സരിച്ച പി ജെ യേശുദാസിന് 21 വോട്ട് ലഭിച്ചു. ഇടതുപക്ഷത്തിന്റെ 1 വോട്ട് അസാധുവായി. കഴിഞ്ഞയാഴ്ച അവസാനം ആലുവയിൽ നിന്ന് കാണാതായ 12 വയസ്സുകാരിയെ പൂനെയിൽ കണ്ടെത്തി. 28ാം തീയതി വൈകുന്നേരം 4 മണിയോടെ പൂനെ റെയിൽവേ സ്റ്റേഷനിലെത്തിയ നിസാമുദ്ദീൻ എക്സ്പ്രസിൽ കുട്ടി ഉണ്ടായിരുന്നത് എന്നാണ് വിവരം. കുട്ടിക്കൊപ്പം കൊല്ലം സ്വദേശിയായ 25കാരനെയും കണ്ടെത്തിയെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. ഇയാളുടെ മൊബൈൽ ഫോൺ പിന്തുടർന്നാണ് കുട്ടിയിലേക്ക് എത്തിയതെന്നാണ് വിവരം. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് പുസ്തകം വാങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് കുട്ടി ആലുവയിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇറങ്ങുന്ന സമയത്ത് അമ്മയുടെ മൊബൈൽ ഫോണും കുട്ടിയുടെ കൈവശമുണ്ടായിരുന്നു. മടങ്ങി എത്താതിരുന്നതോടെ വീട്ടുകാരും ബന്ധുക്കളും സമീപവാസികളും അന്വേഷിച്ചിറങ്ങിയിരുന്നു. തുടർന്നാണ് പോലീസിനെ സമീപിച്ചത്. തുടർന്ന് ഫോണിന്റെ ലൊക്കേഷൻ പിന്തുടർന്ന പോലീസ് കാസർഗോഡും തുടർന്ന് മംഗലാപുരത്തും ഒടുവിൽ മുംബൈ വരെ എത്തിയത് കണ്ടെത്തിയിരുന്നു. ആലുവ മൂന്നാർ സംസ്ഥാന പാതയിലെ കൊച്ചിൻ ബാങ്ക് ജംഗ്ഷൻ കടന്നുകിട്ടാൻ വലിയ പ്രയാസമാണ് വാഹനയാത്രക്കാർ നേരിടുന്നത് എന്ന് പരാതി. മൂന്നും കൂടിയ കവലയിൽ അശാസ്ത്രീയമായ ബസ്സുകളടക്കമുള്ള വാഹനങ്ങൾ നിർത്തുന്നതാണ് ഗതാഗത കുരുക്കിന് കാരണമാകുന്നത്. ആലുവ മൂന്നാർ സംസ്ഥാന പാതയിലെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗമാണിത്. മൂന്നും കൂടിയ റോഡിലൂടെ പകൽ സമയത്ത് ഇടതടവില്ലാതെയാണ് വാഹനങ്ങളുടെ സഞ്ചാരം. സീപോർട്ട് എയർപോർട്ട് റോഡ് വരുന്നതും കാത്ത് വികസന സ്വപ്നങ്ങളുടെ കാൽനൂറ്റാണ്ട് പിന്നിട്ട് നെടുവന്നൂർ ആവണംകോട് ഗ്രാമവാസികൾ കഴിയുന്നു. വിമാനത്താവളത്തിന് സമീപത്തെ ഈ ചെറുഗ്രാമങ്ങൾ ആവശ്യത്തിന് റോഡ് സൗകര്യങ്ങളില്ലാതെ വലയുകയാണ്. ആലുവ പട്ടണത്തിന്റെ ശാപമായ ഗതാഗത കുരുക്കിനും ശാശ്വത പരിഹാരമാകും എയർപോർട്ട് സീപോർട്ട് റോഡ് എന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. 26 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ ആദ്യ അലൈൻമെന്റ് തയ്യാറാക്കി സ്ഥലം ഏറ്റെടുക്കുന്നതിനായി കല്ലിട്ടത്. ഇതിനിടെ 2 പ്രാവശ്യം അലൈൻമെന്റ് മാറ്റി. കല്ലിട്ട് നോട്ടിഫിക്കേഷൻ വന്നതിനാൽ സ്ഥലം കൈമാറ്റം ചെയ്യാനോ മറ്റോ കഴിയാതെ നാട്ടുകാർ വലയുകയായിരുന്നു. നോട്ടിഫിക്കേഷന്റെ കാലാവധി കഴിഞ്ഞതോടെ ഇക്കാര്യത്തിൽ നാട്ടുകാർ ആശ്വാസത്തിലായെങ്കിലും വലിയ റോഡ് എന്ന വികസന സ്വപ്നം അകന്നു പോകുന്നതിന്റെ ആശങ്കയിലാണ് ജനം. ഇപ്പോൾ ചൊവ്വരയിൽ അവസാനിക്കുന്ന 2ാം ഘട്ടത്തിന്റെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അത് ഏറെക്കുറെ പൂർത്തിയാക്കിയ ശേഷമേ 3ാം ഘട്ടമായ ചൊവ്വര മുതൽ വിമാനത്താവളം വരെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനിടയുള്ളൂ എന്നാണ് വിലയിരുത്തൽ. ഉയരപാതയുടെ നിർമ്മാണ ജോലികൾ നടക്കുന്ന കൂനമാവ് ജംഗ്ഷന് സമീപമുള്ള സർവീസ് റോഡിൽ യാത്ര ദുരിതമാണെന്ന് പരാതി. സർവീസ് റോഡിലേക്ക് നിർമ്മാണ സൈറ്റിൽ നിന്നുള്ള ചെളിയും മണ്ണും വ്യാപിച്ചു കിടക്കുന്നതിനാൽ ഇതിലൂടെയുള്ള യാത്ര ഏറെ അപകടകരമായിരിക്കുകയാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും യാത്രക്കാരുമാണ് ഈ സർവീസ് റോഡിലൂടെ കടന്നു പോകുന്നത്. ഏറിയ പങ്ക് വിദ്യാർത്ഥികളും സൈക്കിളിലും കാൽനടയുമായിട്ടാണ് ഇതിലെ സഞ്ചരിക്കുന്നത്. റോഡിൽ ചെളി വ്യാപിച്ചു കിടക്കുന്നതിനാൽ സർവീസ് റോഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരിൽ പലരും റോഡിൽ തെന്നി വീഴുന്നതും പതിവായിട്ടുണ്ട്. സൈക്കിളിൽ എത്തുന്ന വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെടുന്നവരിൽ ഏറെയും. നിരവധി സ്കൂളുകൾ പ്രവർത്തിക്കുന്ന ഈ ഭാഗത്ത് അലക്ഷ്യമായിട്ടാണ് പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത് എന്നാണ് ആക്ഷേപം. കേരള ഫിഷറീസ് സമുദ്രപഠന സർവകലാശാലയിൽ കണ്ടൽ കാടുകൾക്കായുള്ള സംഘടനയായ ദ മാൻഗ്രൂവ് ഫോറത്തിന്റെ സഹകരണത്തോടെ അന്താരാഷ്ട്ര കണ്ടൽ ദിനം ആചരിച്ചു. 2 ദിവസങ്ങളിലായി വിവിധ ബോധവൽക്കരണ സംരക്ഷണ പരിപാടികൾ നടന്നു. എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷന്റെ പിന്തുണയോടെ നടന്ന ആദ്യ സെഷനിൽ മുൻ ഫാം സൂപ്രണ്ട് കെ കെ രഘുരാജ് കണ്ടൽ വനങ്ങളുടെ പ്രാധാന്യത്തെയും സംരക്ഷണത്തെയും കുറിച്ച് സംസാരിച്ചു. തുടർന്ന് പുതുവൈപ്പ് ക്യാമ്പസിൽ മാൻഗ്രൂവ് ട്രെയിൽ വിദ്യാഭ്യാസ ബോട്ടുയാത്ര നടത്തി. 2ാം സെഷനിൽ ആലപ്പുഴ സെന്റ് ജോസഫ് കോളേജ്, കുഫോസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പറവൂർ ലേബർ ബാങ്കിന് കീഴിലുള്ള കോട്ടുവള്ളി ബണ്ടിൽ വിഷം കലക്കിയതായി സംശയം. 100 കണക്കിന് മീനുകൾ ചത്തുപൊങ്ങി. തൂമ്പ് തുറന്നു കിടക്കുന്നതിനാൽ മറ്റിടങ്ങളിലേക്കും വിഷജലം ഒഴുകിയെത്തുന്നതിനായുള്ള സാധ്യതയേറെയാണ്. ഇത് പ്രദേശത്താകെ മത്സ്യസമ്പത്തിന്റെ നാശത്തിന് കാരണമാകുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. മത്സ്യം ചത്തു ചീഞ്ഞ മണം പ്രദേശത്ത് വ്യാപകമായിട്ടുണ്ട്. നായരമ്പലം പഞ്ചായത്തിന്റെ തീരത്ത് സ്വാഭാവിക
ജൈവ കവചം തീർക്കുക എന്ന ലക്ഷ്യത്തോടെ പ്ലാൻ അറ്റ് എർത്ത് കണ്ടൽ തൈകൾ വച്ചുപിടിപ്പിച്ചു.

അന്താരാഷ്ട്ര കണ്ടൽക്കാട് സംരക്ഷണ ദിനത്തിന്റെ ഭാഗമായി നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കുറച്ചു വർഷങ്ങളായി പരിസ്ഥിതി സംരക്ഷണം, കാലാവസ്ഥ പ്രതിരോധം, സുസ്ഥിരമായ പ്രാദേശിക ഉപജീവന മാർഗങ്ങൾ എന്നിവ ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു വരുന്ന സന്നദ്ധ സംഘടനയാണ് പ്ലാനറ്റ് എർത്ത്. കണ്ടൽക്കാടുകളുടെ പുനരുദ്ധാരണം, തീരദേശ പരിസ്ഥിതി സംരക്ഷണം, പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണം, ജനകീയ ഉപജീവന പദ്ധതികൾ എന്നിവ വിജയകരമായി നടപ്പിലാക്കി വരുന്നു.

0: റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ് ആണ്. പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്ന് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മൾ നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ കുട്ടിയെ. നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിൽ നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമാ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്ന് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

0: ടാലൻസ് ഉള്ള കുറെ പേരുണ്ടാകും. ചിലപ്പോൾ നന്നായിട്ട് പാടുന്നവരാകാം, ചിലപ്പോൾ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവരാകാം. അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാ സത്യം പറഞ്ഞാൽ. വേറെ ഒരു സംഭവം എന്ന് വെച്ചാൽ, വീട്ടിൽ ജോലി ചെയ്യുന്ന അമ്മമാരുണ്ടാവും, അവർക്ക് കുറെ ഹിഡൻ ടാലൻസ് ഉണ്ടാവും. അവരതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഒതുക്കി, അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ മൂളിപ്പാട്ട് പാടി ഒതുക്കിയിരിക്കുക. അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാ സത്യം പറഞ്ഞാൽ. ഒരു ഒരു മണിക്കൂർ കാര്യമേ ഉള്ളൂ ഇവിടെ വന്ന് നിങ്ങളുടെ ലൈക്ക് ഫുൾ അങ്ങ് എന്തുവാ എല്ലാം മറന്ന് നിങ്ങളുടെ ഫുള്ള് പണ്ടത്തെ ഓരോ കഴിവുകളും എന്താണെങ്കിലും പാട്ടാണെങ്കിലും ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് അവതരിപ്പിക്കാൻ ഒരു വലിയൊരു ചാൻസ് ആയത്. കേൾക്കുന്ന ആർക്കെങ്കിലും ഇതേപോലെ ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു പേടിയും കൂടാതെ അവതരിപ്പിക്കാം.
1: അതെ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം. 6238810755 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 6238810755 റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിന്റെ പ്രാരംഭ വരിശകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ ക്ലാസ്സുകളിൽ വിവിധ വരിശകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ താളങ്ങളുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കുന്ന അലങ്കാരങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. അതിലൊന്നാമത്തെ താളമായ ധ്രുവതാളത്തെ പറ്റി നമ്മൾ പഠിച്ചു. ധ്രുവതാളത്തിന്റെ അംഗങ്ങൾ ലഘു, ദ്രുതം, ലഘു, ലഘു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. താളത്തിന്റെ പൊതുവെയുള്ള അംഗങ്ങൾ പ്രധാനപ്പെട്ടത് മൂന്നാണ്: ലഘു, ദ്രുതം, അനുദ്രുതം. ലഘു എന്നാൽ അടിച്ച് വിരലെണ്ണുന്ന പ്രക്രിയ, ദ്രുതം അടിച്ച് വീശുന്ന പ്രക്രിയ,

ഒരിതെന്ന് പറഞ്ഞാൽ ഒരു അടി മാത്രം ഇങ്ങനെ താളവിടുന്ന അംഗങ്ങളുടെ പ്രത്യേകതകൾ കാണിക്കുന്നതിന് വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. ലഘു, ദ്രുതം, അനുദ്രുതം എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഒന്നാമത്തെ താളമായ ധ്രുവതാളത്തിന് ലഘു, ദ്രുതം, ലഘു, ലഘു എന്നിങ്ങനെയാണ് അംഗങ്ങൾ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് രണ്ടാമത്തെ താളമായ മധ്യതാളം. മധ്യതാളത്തിൻ്റെ അംഗങ്ങൾ ലഘു, ദ്രുതം, ലഘു. ഒരു ലഘു, അത് കഴിഞ്ഞ് അതിനുശേഷം ദ്രുതം, വീണ്ടും ലഘു. മധ്യതാള അലങ്കാരത്തിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ചതുരശ്ര ജാതിയാണ്. ചതുരശ്ര ജാതി എന്ന് പറയുമ്പോൾ ഒരടി കഴിഞ്ഞ് മൂന്ന് വിരലെണ്ണുന്ന പ്രക്രിയയ്ക്കാണ്, അതിനാണ് ചതുരശ്ര ജാതി എന്ന് പറയുന്നത്. ആദ്യം അടിച്ച് മൂന്ന് വിരലെണ്ണും, അതിനുശേഷം അടിച്ച് വീശും, വീണ്ടും അടിച്ച് മൂന്ന് വിരൽ എണ്ണും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. എൻ്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇവിടെ ഇന്ന് കർണാടക സംഗീത പഠനത്തിനായി എത്തിയിരിക്കുന്നത് തൃപ്പൂണിത്തുറയിലുള്ള ദേവകി, ഫോർട്ട് കൊച്ചിയിലുള്ള നന്ദിനി, കങ്ങരപ്പടിയിലുള്ള അന്നമറിയ, ഇരമല്ലൂരുള്ള ആഗി എന്നിവരാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നത്.

നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഒന്നാം കാലം പാടിയപ്പോൾ ഒരു വരി പാടുമ്പോൾ ഒരു താളവട്ടം പൂർത്തിയായി, രണ്ടാം കാലം പാടുമ്പോൾ രണ്ട് വരി പാടുമ്പോഴാണ്

നമ്മളിപ്പോൾ മധ്യതാളം ഒന്നും രണ്ടും കാലം പാടി മൂന്നാം കാലം പാടുമ്പോൾ ഒരടിയിൽ നാല് സ്വരം വരും. ഇതിൻ്റെ ഒരു താളവട്ടം പൂർത്തിയാകുന്നത് നാല് വരി കഴിയുമ്പോൾ.

ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മഡ്യതാളത്തെ പറ്റി പഠിച്ചു. ഒന്നും രണ്ടും മൂന്നും കാലം പാടാൻ നമ്മൾ പഠിച്ചു. അലങ്കാരങ്ങൾ, താളങ്ങൾ കൂടുതൽ നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് താളം നല്ല വൃത്തിയായി അടിച്ച് താളവിട്ട് പഠിച്ചാൽ മാത്രമേ ഈ താളങ്ങൾ കിട്ടുകയുള്ളൂ. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അലങ്കാരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക്

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ നഹാന അബൂബക്കർ. ഇന്ന് സൗഖ്യം പരിപാടിയിൽ നമ്മോടൊപ്പമുള്ളത് കോട്ടക്കൽ ആര്യ വൈദ്യശാല എറണാകുളം ബ്രാഞ്ചിലെ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ കവിത മാമാണ്. മാം വെൽക്കം.
1: താങ്ക് യു.
0: മഴക്കാലത്തിന് നമുക്ക് വേണമെങ്കിൽ പനിക്കാലം എന്ന് പറയാം. കുട്ടികൾക്ക് സിക്ക് ലീവാണ് തുടങ്ങുന്നത് ജൂൺ മുതൽ. അപ്പോൾ കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും ഉണ്ടാവുന്ന അസുഖമാണ്, അസുഖം എന്ന് പറയാൻ പറ്റില്ല, ദഹനക്കുറവ് വരും, ദാഹമില്ലായ്മ, വിശപ്പില്ലായ്മ, ഒരുപാട് മഴക്കാലം റിലേറ്റഡ് ഡൈജഷൻ ഇഷ്യൂസ് നമുക്ക് ഇപ്പോഴും ഫീൽ ചെയ്യും. അപ്പോൾ അതിനെന്താ റീസൺ?
1: മഴക്കാലം എന്ന് പറയുന്നത് തണുപ്പിന്റെ കാലമാണല്ലോ. ചുറ്റും അന്തരീക്ഷത്തിൽ ഈർപ്പുണ്ടാവും, എപ്പോഴും തണുപ്പും ഇരുട്ടും ഒക്കെ ആയിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മുടെ ദഹനശക്തി വളരെ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മെറ്റബോളിസം കുറവാണ്. പണ്ട് കേരളത്തിലുള്ളവർ കാർഷിക വൃത്തി ചെയ്തിരുന്നവരാണ്. അപ്പോൾ എപ്പോഴും മഴയാവുമ്പോൾ അവർക്ക് പുറത്തിറങ്ങി ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ ദേഹാധ്വാനം ഇല്ലാത്തത് കൊണ്ടും അവർക്ക് പൊതുവേ ദഹനം വളരെ കുറവായിരിക്കും. ദഹിപ്പിക്കാനുള്ള ശരീരത്തിന്റെ ഒരു ശക്തിയാണ് അഗ്നി, അല്ലെങ്കിൽ ജഠരാഗ്നി എന്ന് പറയുന്നത്. അത് കുറവായിരിക്കുന്നത് ഈ തണുപ്പ് കാലം കൊണ്ടാണ്, ചുറ്റുമുള്ള തണുപ്പ് കൊണ്ടാണ്. അപ്പൊ അതാണ് വിശപ്പില്ലായ്മയ്ക്കും അപ്പൊ ദഹനമില്ലാത്തമയ്ക്കും ഒക്കെ കാരണം.
0: അപ്പൊ നമുക്കിത് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ മാറാനുള്ള നെൽ പൊടിക്കൈകളുണ്ടോ?
1: ആയുർവേദം പറയുന്നത് നമ്മൾ ചെറിയ ചൂടുവെള്ളം കുടിക്കാം, അത് ഔഷധങ്ങൾ ഇട്ട് കാച്ചിയ വെള്ളം കുടിക്കാം, പഞ്ചകോലം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം, ചെറുപയറ് പോലെയുള്ള കാര്യങ്ങൾ സൂപ്പ് വെച്ച് കഴിക്കാം, അങ്ങനെ എളുപ്പം ദഹിക്കുന്ന കാര്യങ്ങൾ കഴിക്കാം. കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ ദാഹശമിനി അല്ലെങ്കിൽ ആയുഷ്കാദ ചൂർണം, ഈ ആയുഷ്കാദ ചൂർണത്തിൽ കറുവാപ്പട്ട, തുളസി, കുരുമുളക് ഇങ്ങനെയുള്ള ചില ചില ഔഷധങ്ങളാണ്, ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം. അതുപോലെ ചുക്ക്, ജീരകം, കുരുമുളക് ഇതൊക്കെ വീട്ടിൽ നമുക്ക് ഇന്നും അവൈലബിൾ ആയ സാധനങ്ങളാണല്ലോ. ഇതെല്ലാം ഇട്ട് തിളപ്പിക്കണ ചെറിയ ചൂടോടുകൂടിയുള്ള വെള്ളം കുടിക്കാം. എളുപ്പം ദഹിക്കണ കാര്യങ്ങൾ കഴിക്കാം. ഔഷധക്കഞ്ഞി കർക്കിടകത്തിൽ കഴിക്കുന്ന പോലെ, അതുപോലെ പത്തിലക്കറി കഴിക്കും. അങ്ങനെ പെട്ടെന്ന് ദഹിക്കുന്നതായിട്ട് ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കാം എന്നാണ് ആയുർവേദം പറയുന്നത്.
0: പിന്നെ ചിലവര് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് കുടിക്കും, അത് ഡൈജഷന് നല്ലതാന്ന് കേട്ടിട്ടുണ്ട്, അത് സത്യമാണോ?
1: ചെറുനാരങ്ങ നല്ലതാണ് ഡൈജഷന്, പക്ഷെ വെറും വയറ്റില് ചെറുനാരങ്ങ എന്നും കഴിച്ചു കഴിയുമ്പോൾ പൊതുവെ പിത്തപ്രകൃതി അല്ലെങ്കിൽ അസിഡിറ്റി ഉള്ളവർക്കാവുമ്പോൾ അത് കൂടാനുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട്. മഴക്കാലം എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ചൂട് കഴിഞ്ഞിട്ട് പിന്നെ തണുപ്പിലേക്ക് വരുന്ന ഒരു കാലമാണല്ലോ. അപ്പൊ ആ സമയത്ത് വാദം ദുഷിക്കുന്നു എന്ന് ആയുർവേദം പറയുന്നത്. ചൂട് കാലത്തന്നെ ചെറുതായി വർദ്ധിച്ച വാദം മഴക്കാലം വരുമ്പോൾ ദുഷിക്കും. അതായത് വാദവും പിത്തവും കഫവുമാണ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ആരോഗ്യത്തിന്റെ അടിസ്ഥാനം. ഇവരുടെ ശരിയായ രീതിയിൽ സമാവസ്ഥയിലാണ് ആരോഗ്യം ഉണ്ടാവുന്നത്. അപ്പൊ വാദം ദുഷിക്കും, അതോടുകൂടി പിത്തവും കഫവും ഒക്കെ ദുഷിക്കും. അപ്പൊ ആ തണുപ്പാണ് വാദം വർദ്ധിക്കാനും ദുഷിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് തണുപ്പാണ്. വാദത്തിന്റെ ക്വാളിറ്റീസ് അല്ലെ, ചെറുത് രൂക്ഷത, അതായത് റഫ്നെസ്, തണുപ്പ്, ഇതെല്ലാം വാദത്തിനെ വർദ്ധിപ്പിക്കും. അപ്പൊ അങ്ങനെ വാദം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിലുള്ള പല രോഗങ്ങളും കൂടും. അതിന്റെ കൂടെ പിത്തവും കഫവും കൂടി കൂടുമ്പോൾ ഈ മൂന്ന് ദോഷങ്ങൾ, ശരീരത്തിന്റെ ആരോഗ്യമായി നിലനിർത്തിയുന്ന മൂന്ന് ദോഷങ്ങളും ശരിയായ അവസ്ഥയിലല്ലാതെ വരുമ്പോൾ നമുക്ക് രോഗങ്ങൾ വരും. അതാണ് തണുപ്പിൽ വാദം വർദ്ധിക്കുന്നതിന്റെ കാരണം.
0: അപ്പോ ഈ വാദദോഷം വരുമ്പോ എല്ലാരും കൂടുതലായിട്ട് എടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് വസ്തി. വസ്തി ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ട്രീറ്റ്മെന്റിന്റെ പ്രൊസീജിയർ എന്താണ്? ഇത് നല്ല പ്രയോജനമുള്ള ട്രീറ്റ്മെന്റ് ആണോ മാം?
1: വസ്തി എന്ന് പറയുന്നത് ഒരു പഞ്ചകർമ്മ ഒരു ട്രീറ്റ്മെന്റ് ആണ്. അഞ്ച് കർമ്മങ്ങളിൽ ഒന്നാണ് വസ്തി. വാദത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ചികിത്സയാണ് വസ്തി എന്നാണ് പറയുന്നത്. പക്ഷെ വസ്തിനെ നമുക്ക് അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. കാരണം വസ്തി പല തരത്തിലുണ്ട്. കഷായ വസ്തിയുണ്ട്, സ്നേഹവസ്തിയുണ്ട്, ഉത്തരവസ്തിയുണ്ട്. ഇതെല്ലാം തന്നെ ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിലാണ് ഏറ്റവും സേഫായിട്ട് ചെയ്യാൻ പറ്റുക. കാരണം അതിന്റെ ആ പ്രൊസീജിയർ വേണ്ട പോലെ രോഗിയുടെ ഭക്ഷണം നോക്കണം, രോഗിയുടെ ദഹനശക്തി നോക്കണം, രോഗിയുടെ മലവിസർജനങ്ങൾ എങ്ങനെയാണ് നോക്കണം, ആ രോഗിക്ക് ബലമുണ്ടോ നോക്കണം, എത്ര കാലം പഴക്കമുള്ള രോഗത്തിനാണ് നമ്മൾ വസ്തി ചെയ്യുന്നത് നോക്കണം. അപ്പൊ സ്വസ്ഥനാണെങ്കിൽ ചെയ്യേണ്ട വസ്തി, അതായത് സ്വസ്ഥൻ എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത ഒരാൾക്ക് ചെയ്യേണ്ട വസ്തി ഒന്നാണ്, എന്നാൽ രോഗമുള്ള ഒരാൾക്കാണെങ്കിൽ ചെയ്യേണ്ട വസ്തി വേറൊന്നാണ്. ഇങ്ങനെ എല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ വസ്തി ചെയ്യാവൂ. പക്ഷെ

0: പഞ്ചകർമ്മങ്ങളിൽ വാദത്തിനായിട്ട് പറഞ്ഞിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ചികിത്സയാണ് വസ്തി. പിന്നെ പഞ്ചകർമ്മങ്ങളെല്ലാം തന്നെ ശുദ്ധീകരണ പ്രക്രിയകളാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ ദോഷങ്ങളെയെല്ലാം, പ്രദുഷിച്ച ദോഷങ്ങളെയെല്ലാം നിർഹരിക്കണം, അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പഞ്ചകർമ്മങ്ങളിലെ ഒരു ശുദ്ധീകരണ പ്രക്രിയ ആയതുകൊണ്ട് കൂടി വസ്തിക്ക് ഈ രണ്ട് തരത്തിലും മഴക്കാലത്ത് പ്രാധാന്യമുണ്ട്. പഞ്ചകർമ്മം എന്ന നിലയിലും വാദത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ചികിത്സ എന്ന നിലയിലും. പക്ഷെ അത് വീട്ടിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ പോയി ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ഒരു ഡോക്ടറുടെ സൂപ്പർവിഷനിൽ ഹോസ്പിറ്റലിൽ ചെയ്യാണ്.
1: മഴക്കാലത്ത് വാദരോഗങ്ങൾ ഭയങ്കരമായിട്ട് കേൾക്കാം എല്ലാവർക്കും. അപ്പോൾ എന്താണ് മാം അതിന് പിന്നിലുള്ള ഒരു റീസൺ മഴക്കാലത്ത് കൂടുതൽ വരാന്?
0: മഴക്കാലത്ത് പൊതുവെ വാദരോഗങ്ങൾ കൂടും, കാരണം മഴക്കാലത്ത് തണുപ്പ് കൂടുതലാണല്ലോ, സൂര്യപ്രകാശം തീരെ കാണില്ല, എപ്പോഴും ചുറ്റും മഴയായിരിക്കും, അന്തരീക്ഷത്തിൽ മൊത്തം ഈർപ്പായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വാദം വർദ്ധിക്കും. വാദം ചൂടുകാലത്തിന് ചെറുതായി കൂടുതലായി തുടങ്ങിയിട്ടുണ്ടായിരിക്കും, അതിന് ഏറ്റവും പീക്കിലെത്തുന്നത് ഈ മഴക്കാലത്താണ്. അപ്പോൾ ആ സമയത്ത് വാദം ദോഷിക്കും എന്നാണ് പറയുക. ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതിക്ക് വാദം, പിത്തം, കഫം ഈ മൂന്ന് ദോഷങ്ങളാണ് എന്റെ സമാവസ്ഥയാണ് ആരോഗ്യം നിലനിർത്തുന്നത്. അപ്പൊ വാദം ദുഷിച്ചു കഴിയുമ്പോൾ അതിനോടനുബന്ധമായിട്ട് പിത്തവും കഫവും ഒക്കെ ദുഷിക്കും. അപ്പൊ അത് പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാവും. അപ്പൊ അതുകൊണ്ടാണ് വാദത്തിന് മഴക്കാലത്ത് മഴത്തിന്റെ ഒരു ഗുണമാണ്, തണുപ്പ് എന്ന് പറയുന്നത് വാദത്തിന്റെ ഒരു ഗുണമാണ്. തണുപ്പും രൂക്ഷതയും എല്ലാം വാദത്തിന്റെ ഗുണമാണ്. അപ്പൊ ആ തണുപ്പ് വരുമ്പോൾ വാദം കോപിക്കും, മറ്റുള്ള ദോഷങ്ങൾ അനുബന്ധമായി കോപിക്കും. അപ്പൊ അത് രോഗത്തിന് കാരണമാവും.
1: ഈ ജൂൺ ജൂലൈ സമയത്ത് ഗൾഫുകാരെല്ലാം കൂടുതലും ബോഡി മസാജ് ട്രീറ്റ്മെന്റിനായിട്ട് വരുന്ന സമയമാണ്. ഈ അഭ്യംഗം, സ്വേദനം ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊസീജിയറിനെ പറ്റിയിട്ടും ഇതിൽ നിന്ന് ബോഡിയിൽ എത്ര റിലീഫ് കിട്ടും മഴക്കാലത്ത് അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയാം.
0: എണ്ണ തേക്കുന്നതിനാണ് അഭ്യംഗം എന്ന് പറയുന്നത്. അപ്പോൾ എണ്ണ തേക്കുന്നതിൻ്റെ ഗുണം എന്താന്ന് വെച്ചാൽ അത് ശരീരത്തിൽ നമ്മുടെ പേശികൾക്കും മസിലുകൾക്കും ഒക്കെ ശക്തി കൊടുക്കും, ബോൺസിന് സ്ട്രെങ്ത് കൊടുക്കും. അഭ്യംഗം മഴക്കാലത്ത് മാത്രമല്ല കേട്ടോ, അത് എല്ലാ സമയത്തും ചെയ്യണം എന്നാണ് ആയുർവേദം പറയുന്നത്. ദിനചര്യയുടെ ഒരു ഭാഗമായി അഭ്യംഗം ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ഒരു മെഷീനിൽ നമ്മൾ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ എത്ര സ്മൂത്തായത് വർക്ക് ചെയ്യുമോ അതുപോലെ എന്നും അഭ്യംഗം ചെയ്യുന്നവരുടെ ശരീരം അത്രയും സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ അഭ്യംഗം ചെയ്യുമ്പോൾ വാദം കുറയും ശരീരത്തില്, പേശികളും മസിൽസും ഒക്കെ സ്ട്രെങ്ത് ചെയ്യും, നീർക്കെട്ടുണ്ടെങ്കിൽ അത് മാറും, അങ്ങനെ നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോ, ടെക്സ്ചർ, സ്മൂത്ത്നെസ് ഇതെല്ലാം കൂടും, ഇലാസ്റ്റിസിറ്റി വർദ്ധിക്കും. പിന്നെ അതുപോലെ ജരാനരകൾ അല്ലെങ്കിൽ ഏജിങ് ഒക്കെ കുറച്ച് വൈകിട്ടേ ഉള്ളൂ, ഡിലേസ് ഏജിങ് എന്നാ പറയാ. അപ്പൊ അങ്ങനെയുള്ള ജരാനരകൾ കുറയ്ക്കാനും ഒക്കെ ചെറുപ്പത്തിൽ തന്നെ എന്നും എണ്ണ തേച്ച് കുളിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ മഴക്കാലത്ത് പ്രത്യേകിച്ചു.
1: മാം, ഇതുപോലെ ട്രീറ്റ്മെന്റ് ആണ് പിഴിച്ചിൽ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളത്. ഈ പിഴിച്ചിൽ ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് എന്താണ്?
0: പിഴിച്ചിൽ എന്ന് പറയുന്നത് നമ്മളൊരു പഞ്ചകർമ്മ ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രീ പ്രൊസീജിയർ എന്ന് പറയും. പഞ്ചകർമ്മയ്ക്ക് വേണ്ടി ശരീരത്തിന് ഒരുക്കാനുള്ളൊരു ട്രീറ്റ്മെന്റ് ആണ് പിഴിച്ചിൽ. പലരുടെയും വിചാരം പിഴിച്ചിൽ എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് ആണെന്നാണ്. പക്ഷേ പിഴിച്ചിലും കിഴി, അഭ്യംഗം ഇതെല്ലാം ഒരു പ്രീ പ്രൊസീജിയർ ആണ്. പിഴിച്ചിൽ എന്താന്ന് വെച്ചാൽ എണ്ണ ശരീരത്തിൽ നമ്മുടെ തള്ളവിരൽ വെച്ച് ശരീരത്തിൽ എണ്ണ ഒഴിച്ച് അത് മസാജ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അഭ്യംഗത്തിന്റെ കുറച്ചും കൂടി ഒരു ഹയർ ഗ്രേഡാണ് പിഴിച്ചിൽ. അതിൽ എണ്ണ തേക്കുമ്പോൾ ശരീരത്തിൽ വരുന്ന ആ സ്മൂത്ത്നെസ് ഇത് കിട്ടും, അതിന്റെ കൂടെ തന്നെ അവർ മസാജും കൂടി ചെയ്യും. അപ്പൊ ആ അഭ്യംഗം ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നന്നായിരിക്കും. അത് എപ്പോഴും ഒരു ഡയറക്ഷനിലാണ് ചെയ്യുക. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും നേരത്തെ പറഞ്ഞ പോലെ മസിൽസിന്റെ നീർക്കെട്ട് പോവാൻ, അതിന്റെ സ്ട്രെങ്ത് കിട്ടാൻ എല്ലാം അത് നല്ലതാണ്.
1: അപ്പൊ ഈ പിഴിച്ചലിന് നമ്മളെ നാട്ടിൽ തന്നെ കേൾക്കുന്നതാണ് ഉഴിച്ചൽ എന്ന് പറയും കുറെ പേര്. അപ്പൊ അത് ശരിക്കും ഒരു തെറ്റായ ഒരു വാക്കല്ലേ ഈ ഉഴിച്ചിൽന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത്? നാട്ടിലെല്ലാവരും അങ്ങനെ സംസാരിക്കുന്ന പോലെ കേൾക്കാം.
0: ശരിക്കും നാട്ടില് പറയുന്ന ഉഴിച്ചിൽ നമ്മുടെ അഭ്യംഗമാണ്.
1: ഓക്കെ,
0: അത് വെറുതെ സിമ്പിൾ ആയിട്ട് മസാജ് അഭ്യംഗം മാത്രം. പിഴിച്ചില് കുറച്ചും കൂടി അധികം എണ്ണ എടുത്ത് കുറച്ച് എണ്ണയിൽ സോക്ക് ചെയ്യണ പോലത്തെ ഒരു ട്രീറ്റ്മെന്റ് ആണ് പിഴിച്ചിൽ.
1: അപ്പൊ അത് ഏജ് കാറ്റഗറി ഉണ്ടോ ഈ പിഴിച്ചിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്?
0: പ്രായത്തിനേക്കാൾ കൂടുതൽ രോഗി എത്ര കാലമായിട്ട് ആ രോഗം ആയിട്ട് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ രോഗിക്ക് എത്ര ശക്തിയുണ്ട്, തീരെ ക്ഷീണിതനായ ഒരാൾക്കാണെങ്കിൽ ചിലപ്പോൾ പിഴിച്ചിൽ താങ്ങാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അഭ്യംഗം ചെയ്യുള്ളൂ, വെറുതെ ഒഴിച്ചിൽ മാത്രമേ ചെയ്യുള്ളൂ. ആ രോഗത്തിന്റെ ഒരവസ്ഥ, രോഗിയുടെ അവസ്ഥ ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ പിഴിച്ചിൽ ചെയ്യുക. ഇനിയിപ്പോ രോഗമൊന്നും ഇല്ലാത്തൊരു സ്വസ്ഥനായ ഒരാളാണെങ്കിൽ അയാൾക്ക് ബലാശുഗന്ധാദി ഉദാഹരണന്തരോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓയിലുണ്ട്, അത് പ്രത്യേകിച്ച് രോഗങ്ങളിൽ പറയുന്നുണ്ട് സ്വസ്ഥനായ ആൾക്കും ചെയ്യാം. അങ്ങനെയുള്ള ഓയിൽ വെച്ചിട്ട് അഭ്യംഗവും അല്ലെങ്കിൽ ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ ചെയ്യാം.
1: ജസ്റ്റ് ഒരു ബോഡി മസാജ് പോലെ,
0: സിമ്പിളായ മസാജ് അഭ്യംഗമാണ്.
1: ഓക്കെ ഓക്കെ.
0: പിഴിച്ചിലിന് പിഴിഞ്ഞ് തടവൽ എന്നാണ് അതിന്റെ ശരിക്കുള്ള, അത് കേരളീയ ചികിത്സയാണ്. അത് നമ്മുടെ വലിയ ബുക്കുകൾ പറയുന്നേക്കാൾ കേരളീയമായ ചികിത്സയാണ് പിഴിഞ്ഞു തടവൽ എന്നാണ് എനിക്ക് പറയാം.
1: മാം, ഈ പഞ്ചകർമ്മ ചികിത്സയിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് നസ്യം. ഈ നസ്യത്തിനെ പറ്റി ഒന്ന് പറയൂ.
0: നസ്യം എന്ന് പറയുന്നത് മൂക്കിലൂടെ ഔഷധ പ്രയോഗം ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. നമ്മുടെ തലയിലേക്ക് അല്ലെങ്കിൽ കഴുത്തിന്

0: ശരീരത്തെ ഭാഗത്തിൽ ആകെ ഉള്ള ഒരൊറ്റ ദ്വാരമാണ് മൂക്കിന്റെ, നാസാഹി ശിരസോ ദ്വാരം എന്നാ പറയാ. അപ്പൊ ആ ശിരസിലേക്കുള്ള എല്ലാ രോഗങ്ങളിലും, ശിരസ് മാത്രമല്ല കണ്ണിന്റെയും മൂക്കിന്റെയും തൊണ്ടയുടെയും ചെവിയുടെയും എല്ലാ രോഗങ്ങളിലും നസ്യം പ്രയോഗിക്കാറുണ്ട്. നസ്യം ചെയ്യുമ്പോ എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ ഭാഗങ്ങളിലുള്ള കഫക്കെട്ടോ അല്ലെങ്കിൽ തലവേദനകളോ അങ്ങനെയുള്ളത് മാറും, തൊണ്ടയിലുള്ള പ്രശ്നങ്ങൾ മാറും. നസ്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും, പ്രധാനപ്പെട്ട എല്ലാ ഇന്ദ്രിയങ്ങളിലും കഴുത്തിന് മുകളിലാണല്ലോ സ്കിന്നൊഴിച്ച്, ആ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും അതിന്റെ ഒരു ഗ്രഹണശേഷി അല്ലെങ്കിൽ അതിന്റെ ഒരു ആരോഗ്യം കൂടും എന്നാണ് ആയുർവേദം പറയുന്നത്.
1: അപ്പൊ ഈ നസ്യം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയറാണോ അതൊരു ഡോക്ടറിന്റെ ഹെൽപ്പോടെ തന്നെ ചെയ്യണം എന്ന് നിർബന്ധമുണ്ടോ?
0: നസ്യം പലതരത്തിലുണ്ട്. അത് മർശം പ്രതിമർശം എന്ന് പറഞ്ഞ എത്ര തുള്ളി മരുന്ന് ഒഴിക്കണു അനുസരിച്ചിട്ടുണ്ട്. പിന്നെ അത് ബ്രഹ്മണം, അങ്ങനെ വിരേചനം എന്ന് പറഞ്ഞ പല കാറ്റഗറി ഉണ്ട്. നമ്മൾ എത്ര അളവ് മരുന്ന് ഒഴിക്കണു അതനുസരിച്ചിട്ട് അതിന് മർശം എന്നും പ്രതിമർശം എന്നും പറയും. അപ്പൊ അതില് ബിന്ദു പ്രമാണമാണ്. നമ്മുടെ കയ്യിലൊരു വിരലിന് മൂന്ന് പാർട്ടീഷൻ ഉണ്ടല്ലോ, അതിൽ രണ്ട് പാർട്ടീഷൻ ഒരു ദ്രവദ്രവ്യത്തിൽ മുക്കി പുറത്തെടുത്താൽ എത്ര തുള്ളി താഴെ ഒറ്റും അതാണ് ഒരു ബിന്ദു. അങ്ങനെയുള്ള രണ്ട് ബിന്ദു ഒഴിക്കുന്നതിന് പറയുന്ന പേരാണ് പ്രതിമർശം. അത് നമുക്ക് ദിനചര്യയുടെ ഭാഗമായിട്ട് ചെയ്യാൻ ആയുർവേദം വിധിച്ചിട്ടുള്ളതാണ്. അതിന് പ്രത്യേകിച്ച് ഡോക്ടറുടെ സൂപ്പർവിഷൻ വേണ്ട, അത് ആർക്കും സ്വസ്ഥനായ ആർക്കും ചെയ്യാം, അതിന് പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ല അത് ചെയ്യാം. പക്ഷേ മറ്റേ നസ്യം, അതായത് മർശം എന്ന് പറഞ്ഞ നസ്യം, അത് ഈ ബിന്ദുക്കളിന്റെ പ്രമാണം കൂടും, അതായത് 6, 8, 10 അങ്ങനെ അളവ് കൂടിയിട്ട് ചെയ്യുന്നതാണ്. അത് വീട്ടിൽ ചെയ്യാൻ പാടില്ല, അതിന് പ്രത്യേക റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് ഏത് വയസ്സിൽ ചെയ്യാം, 7 വയസ്സിന് താഴെ ചെയ്യരുത്, 80 മുകളിൽ ചെയ്യരുത്, അങ്ങനെ അത് ഏത് പ്രായത്തിൽ ചെയ്യാം, ഏത് രോഗത്തിന് ചെയ്യാം, ഏത് കാലാവസ്ഥയിൽ ചെയ്യാം. ഇപ്പോൾ ഒരു മഴക്കാറ് മൂടിയ ഒരു ദിവസമാണെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അതിന് ഒരു കാലമുണ്ട്. ഇപ്പോൾ വാതരോഗത്തിന് എപ്പോൾ ചെയ്യണം, പിത്തരോഗത്തിന് എപ്പോൾ, കഫത്തിന് എപ്പോൾ, അങ്ങനെയൊക്കെ മർശനസ്യത്തിന് പ്രത്യേക റെസ്ട്രിക്ഷൻസും പഥ്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അതൊരു ഡോക്ടറുടെ സൂപ്പർവിഷനോടുകൂടി, ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള തെറാപ്പിസ്റ്റിന്റെ സഹായത്തോടുകൂടി മാത്രമേ ചെയ്യാവൂ, മറ്റേ നമുക്ക് വീട്ടിലും ചെയ്യാവുന്നതാണ്.
1: മാം, ഇപ്പോൾ സൈനസൈറ്റിസ് ഉള്ളവർക്ക് ഈ നസ്യം ട്രീറ്റ്മെന്റ് എത്രത്തോളം ഉപകാരപ്പെടും?
0: സൈനസൈറ്റിസ് എത്ര കാലം പഴക്കമുണ്ടെന്നുള്ളതനുസരിച്ചിരിക്കും. പൊതുവെ സൈനസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ കാലം ജലദോഷം വരും, തുമ്മൽ വരും, അതിങ്ങനെ അവഗണിച്ച് അവഗണിച്ച് എന്തെങ്കിലും മരുന്നൊക്കെ തൽക്കാലം കഴിച്ച് കഴിച്ച് അവസാനം നമ്മുടെ മൂക്കിൽ നിന്ന് ഒലിച്ചു പോവാതെ ആ കഫം കട്ടായിട്ട് നിൽക്കുകയാണ്. അത് ചിലപ്പോൾ ഫ്രോണ്ടൽ സൈനസിലായിരിക്കാം, നമ്മുടെ കണ്ണിന് താഴെയുള്ള കവിളിലുള്ള സൈനസിലായിരിക്കാം. അങ്ങനെ കട്ട കെട്ടി നിൽക്കുമ്പോഴാണ് നമുക്ക് കടുത്ത തലവേദനയും തലയ്ക്ക് കനവും തല കുനിച്ചിരിക്കാൻ പറ്റാതെ ഇരിക്കുകയൊക്കെ ചെയ്യുക. അപ്പം ആ സൈനസ് ഒരു പരിധി വരെയൊക്കെ കുറച്ചു കാലം നീണ്ടു നിൽക്കുമ്പോൾ അതിന് നമ്മുടെ ഗന്ധം പോലും ഇല്ലാതെയാവും, മൂക്കിലെ മൊത്തം ബ്ലോക്കായി പോവും, പിന്നെ ഭക്ഷണത്തിന് രുചി അറിയില്ല, ഗന്ധമില്ലെങ്കിൽ രുചി അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ക്രോണിക്കായ അവസ്ഥയിൽ ഒരു പ്രാവശ്യം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒക്കെ നസ്യത്തിന്റെ കോഴ്സസ്, അതായത് 7 ദിവസം ആണ് മർശം നസ്യാണ് ചെയ്യുക, അങ്ങനെ ചെയ്യുമ്പോൾ സൈനസ് കുറയണതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഓപ്പൺ ആവും, അങ്ങനെ കുറെ കഫം പോവും. അപ്പൊ പിന്നെ അവിടുത്തെ നമ്മൾ പതുക്കെ പതുക്കെ സ്മെല്ല് അറിഞ്ഞു തുടങ്ങും. അങ്ങനെയാണ് സൈനസിൽ നസ്യത്തിന്റെ ഒരു പ്രധാനം. പക്ഷേ മൂക്കിന്ന് വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാവുമ്പോൾ നസ്യം ചെയ്യാൻ പറ്റില്ല. കട്ടായിരിക്കുന്ന ഗതിതമായ കഫം എന്ന് പറയും, അങ്ങനെയുള്ള കഫത്തിലാണ് നസ്യം ചെയ്യുക.
1: അപ്പോ ഈ മൈഗ്രെയിനും സൈനസൈറ്റിസും തമ്മിലുള്ള വ്യത്യാസം എന്താ?
0: മൈഗ്രെയിന്റെയും സൈനസൈറ്റിസിന്റെയും ഒരേ ഒരു ബന്ധം എന്ന് പറയുന്നത് രണ്ടും തലവേദനകളാണെന്നുള്ളതാണ്. മൈഗ്രെയിൻ വരാനുള്ള കാരണങ്ങൾ സൈനസ് നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും. അത് മൈഗ്രെയിന്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ അത് മിക്കവാറും ഒരു വശത്ത് മാത്രമായിട്ട് വരുന്നതായിരിക്കും. മൈഗ്രെയിന്റെ തലവേദനയിൽ ഒന്ന് ശരിക്കും ഛർദ്ദിച്ചു കഴിയുമ്പോൾ ആ തലവേദന കുറയും എന്നാണ് പറയുന്നത്. മൈഗ്രെയിനൊരു ട്രിഗറിങ് ഫാക്ടർ ഉണ്ടായിരിക്കും, ഒന്നോ രണ്ടോ ട്രിഗറിങ് ഫാക്ടർ ഉണ്ടായിരിക്കും. ചിലർക്ക് അത് ഗന്ധമായിരിക്കാം, ചിലർക്ക് വയറ് അപ്സെറ്റ് ആകുമ്പോഴാവും, ചിലർക്ക് സൂര്യന്റെ വെളിച്ചമായിരിക്കാം, അല്ലെങ്കിൽ യാത്രകളാവാം, AC ആവാം. അങ്ങനെ മൈഗ്രെയിൻ എന്ന് പറയുന്നത് വേറെ പല കാരണങ്ങൾ കൊണ്ട് വരുന്നതാണ്. അതിന്റെ തീവ്രത എന്ന് പറയുന്നത് ചിലപ്പോൾ കുറെ സമയം, ഒരു ഒന്നോ രണ്ടോ ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്നവരുണ്ട്, ഓരോരോർക്കും കഴിഞ്ഞു കഴിഞ്ഞാൽ മാറുന്നവരുണ്ട്, അത് ചിലപ്പോൾ ഛർദ്ദിച്ചാൽ, നേരത്തെ പറഞ്ഞ ഛർദ്ദിച്ചാൽ മാറുന്നവരുണ്ട്. പക്ഷെ മൈഗ്രെയിൻ അങ്ങനെ സമയക്രമമല്ല, അത് എപ്പോ വേണമെങ്കിൽ വരാം.
1: ഒരു സാധാരണ വ്യക്തി മഴക്കാലത്ത് ഹെൽത്തി ആയിട്ട് റൂട്ടീൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്താണ് മാം?
0: മഴക്കാലത്ത് നേരത്തെ പറഞ്ഞ പോലെ ദോഷങ്ങളൊക്കെ ദുഷിക്കും, രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. അപ്പൊ ഇത് രണ്ടും കൂട്ടാനുള്ള ശുദ്ധീകരണ ചികിത്സയാണ് ചെയ്യേണ്ടത്. പിന്നെ അടുത്തൊരു 11 മാസത്തേക്കുള്ള റീചാർജിങ് കൂടിയാണ്. കർക്കിടമാസ ചികിത്സ എന്ന് ഉദ്ദേശിക്കുമ്പോൾ പ്രത്യേകിച്ച് അതൊരു റീചാർജിങ് ആണ്. അപ്പൊ ആയുർവേദം പറയുന്നത് നമ്മളൊരു മലിനമായ ഒരു വസ്ത്രത്തിൽ ചായം പിടിക്കില്ലല്ലോ. അപ്പൊ അതേപോലെ ആദ്യം നമ്മൾ സ്വയം ശുദ്ധീകരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എണ്ണ തേച്ച് കുളിക്കാം. ഈ പറയുന്ന പ്രൊസീജിയറൊക്കെ നമുക്കൊരു ട്രീറ്റ്മെന്റ് സെന്ററിൽ പോയി ചെയ്യാം. പക്ഷെ വീട്ടിൽ നിന്ന് ചെയ്യാനാണെങ്കിൽ 2 ദിവസം നന്നായി എണ്ണ തേച്ച് കുളിക്കാം. അത് കഴിഞ്ഞ് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കുക.

0: കൈകാര്യം ചെയ്യുക. അപ്പോൾ ആ എണ്ണ തേക്കൽ എന്ന് പറയുന്നത് സ്നേഹനത്തിന്റെയും ചൂടുവെള്ളം അടിച്ച് കുളിക്കുമ്പോൾ സ്വേദനത്തിന്റെയും ഗുണം കിട്ടും. അതിനുശേഷം വയറിളക്കാം. വയറിളക്കാൻ നമുക്ക് ഡോക്ടറെ കണ്ടതിന് ശേഷം തന്നെ വയറിളക്കാൻ പാടുള്ളൂ. പക്ഷെ അവിപത്തി എന്നൊക്കെ തുടങ്ങി പണ്ട് നമ്മുടെ പൂർവികന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന മരുന്നുകളുണ്ട്, അതിന്റെ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അവിപത്തിയാണ്, അതിനൊരു വിപത്ത് ഉണ്ടാവില്ല. അങ്ങനെയുള്ള പൊടികൾ കഴിച്ച് വയറിളക്കാം. വയറിളക്കിയതിന് ശേഷം നമ്മൾ ഔഷധങ്ങൾ കഴിച്ചുറങ്ങാം. അത് കഞ്ഞിയായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള ഔഷധങ്ങൾ കഴിക്കാം. അതുപോലെ പിന്നെ ഇപ്പോൾ ഏതെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ രോഗത്തിന് വേണ്ടിയിട്ടുള്ള ഔഷധങ്ങൾ കഴിക്കാം. ഇങ്ങനെയെല്ലാം ചെയ്യാം. രസായനങ്ങൾ കഴിക്കാം. ഇപ്പോൾ ബ്രാഹ്മരസായനോ അല്ലെങ്കിൽ ചവനപ്രാശോ, അതൊക്കെ കർക്കിടമാസത്തിൽ നമുക്ക് ദിവസവും കഴിച്ച് ശീലിക്കാവുന്നതാണ്. ശരീരശക്തിക്കും ബലത്തിനുമൊക്കെ വേണ്ടി ബലാരിഷ്ടം പോലെയുള്ള അരിഷ്ടങ്ങൾ കഴിക്കാം. ഇപ്പൊ അരിഷ്ടം ഇപ്പോൾ ഡയബറ്റീസ് ആയുള്ള ഒരാൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 50 ml അരിഷ്ടത്തിൽ 3 1/2 വെള്ളം ചേർത്ത് അതൊരു പാനീയമായി കഴിക്കാം. ഔഷധ കഞ്ഞി കുടിക്കാം. 10 ഇലക്കറികൾ കഴിക്കാം. ദശപുഷ്പത്തിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഈ കർക്കിടകാലത്ത് മലയാളിക്ക് പറഞ്ഞറിയേണ്ട കാര്യമില്ലല്ലോ. ഇതെല്ലാം ചെയ്യാം. ഇങ്ങനെ ശരീരത്തിന്റെ ആരോഗ്യം നമുക്ക് ഇങ്ങനെ സംരക്ഷിക്കാം. ഇനി മാനസികമായും കൂടി വിഷാദമൊക്കെ വരേണ്ട ഒരു സമയമാണത്. കാരണം ചുറ്റും ഇരുട്ടും തണുപ്പും ഒക്കെ ആകുമ്പോൾ, അപ്പൊ ആ സമയത്ത് നമുക്ക് ഹിന്ദുമത വിശ്വാസികളെ രാമായണ മാസമായിട്ടാണ് കർക്കിടകം ആചരിക്കുക. രാമായണം വായിക്കുന്നത് കൂടെ ആ നെഗറ്റിവിറ്റിനെ നമ്മൾ ഭക്തിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. അപ്പൊ രാമായണം നമുക്ക് തരുന്ന കുറെ സന്ദേശങ്ങളുണ്ട്. അത് സ്നേഹത്തിന്റെയാണ്, സഹോദര്യത്തിന്റെയാണ്, സഹോദര സ്നേഹത്തിന്റെ, വിട്ടുവീഴ്ചയുടെ, ത്യാഗത്തിന്റെയും, അങ്ങനെയുള്ള പല പല മനോഭാവങ്ങളാണ് രാമായണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ തരുന്ന കുറെ പാഠങ്ങൾ. അപ്പൊ മാനസികമായും ശാരീരികമായിട്ടും നമ്മൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർക്കിടകാലത്തിൽ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടിരിക്കും.
1: മാം, ഈ മഴക്കാലത്താണ് എല്ലാവർക്കും സ്കിൻ ഇഷ്യൂ, സ്കാൽപ്പ് ഇഷ്യൂ, ഹെയർ ഇഷ്യൂ എല്ലാം വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഈ ടൈമിൽ കൂടുന്നത്? അത്
0: മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ദുഷിക്കുന്നത് വെള്ളമാണ്. അപ്പൊ നമ്മളിപ്പോ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു മലിനമായ ജലത്തിൽ ചവിട്ടാതെ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ ആ പരിസര ശുദ്ധം ഇല്ലാത്തത് കൊണ്ട് പല രോഗങ്ങളും പരക്കുന്നതും മഴക്കാലത്താണ്. ഇപ്പോൾ എലിപ്പനി പോലുള്ള രോഗങ്ങൾ വരുന്ന മഴക്കാലത്താണ്. ഇപ്പൊ നമ്മൾ പുതിയ ഷിഗല്ല പോലുള്ള അസുഖങ്ങളൊക്കെ ഇപ്പൊ പുതിയതായിട്ട് കേട്ടു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പനികൾ പലതരത്തിൽ, അത് വെള്ളത്തിൽ കൂടെ പകരുന്നതല്ല, വായുവിൽ കൂടെ പകരുന്നതാണ്. എന്നാലും മഴ നനയും, ഒരാൾക്ക് പനി കിട്ടുകയൊക്കെ ചെയ്യുമ്പോഴാണ് വേറൊരാൾക്ക് പനി വരുന്നത്. അതുപോലെ കൊതുക് വ്യാപനം കൂടുതലാവുന്നത്. അപ്പൊ ഡെങ്കു പനി, കൊച്ചിയിലൊക്കെ ഒരുപാട് പേർക്ക് അങ്ങനെ പനികളുണ്ട്. അപ്പൊ ഏറ്റവും വേണ്ടത് നമ്മൾ പേഴ്സണൽ ഹൈജീൻ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ പുറത്തുപോയി വന്നു അപ്പൊ കാലും കയ്യും ഒക്കെ നന്നായി സോപ്പിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകുക. മുറികൾ ഉണ്ടെങ്കിൽ അത് ഉണക്കാനുള്ള എന്താ ചെയ്യുക, അല്ലെങ്കിൽ അതിന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള എന്താന്ന് വെച്ചാൽ ചെയ്യുക. തുറന്നു വെച്ച ഭക്ഷണം കഴിക്കാതിരിക്കുക, കൊതുകടി ഏൽക്കാതിരിക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരു പരിധിവരെ നമ്മളെ ചില രോഗങ്ങളിൽ നിന്ന് മുക്തരാകും. പക്ഷെ സ്കിന്നിൽ പലപ്പോഴും കാണുന്നത് കാലിന്റെ വിരലുകളുടെ ഇടയിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെയാണ്. അത് ആ ഈർപ്പം അവിടെ നിന്നിട്ടാണ്. അപ്പൊ ഈർപ്പം മാറ്റി നന്നായി വൃത്തിയായി തുടച്ചതിന് ശേഷം ഒരു മോയ്സ്ചറൈസിങ് ക്രീം നമുക്ക് പുരട്ടാം. ഇപ്പൊ കോട്ടക്കലിന്റെ വിഭ പോലുള്ള ക്രീമുകൾ പുരട്ടാം. പിന്നെ വേണ്ട പോലെ വസ്ത്രങ്ങൾ ഉണങ്ങില്ല മഴക്കാലത്ത്, അപ്പൊ അതിലും ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യത ഉണ്ട്. അതിൽ ഈർപ്പം നിൽക്കും. അപ്പൊ നമ്മൾ അതന്നെ എടുത്തിടുമ്പോൾ നമുക്ക് അങ്ങനെ ശരിക്കും അത് ടൈറ്റ് ആയിരിക്കുന്ന ഭാഗങ്ങൾ, പിന്നേഴ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൊടയുടെ ഇടയിലും ആംപിറ്റ്സിലൊക്കെ ആവും നമുക്ക് അസുഖങ്ങൾ വരിക. അപ്പൊ ആ വസ്ത്രങ്ങൾ തുറസ്സായ സ്ഥലത്ത് ഇടാൻ പറ്റുന്ന അത്രയും അത് അങ്ങനെ ഇട്ട് ഉണക്കിയെടുക്കുക, അതിന്റെ ഈർപ്പം ഇല്ലാതെ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ സ്കിന്നിന് ചെയ്യാനുള്ളത്. പിന്നെ സ്കിന്നിൽ ഓയിൽ അപ്ലിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോട്ടിംഗ് കൊടുക്കും. അതുപോലെ മൈൽഡ് ആയിട്ടുള്ള ഒരു സോപ്പ് ഉപയോഗിക്കാം. ഒരുപാട് ഡ്രൈനസ് വരുത്താതെ എച്ചിങ് കുറയ്ക്കാനുള്ള ഇത് പറഞ്ഞ മോയ്സ്ചറൈസിങ് ക്രീം, അത് സാധാരണ വെളിച്ചെണ്ണയിലും മതി, അത് തേക്കാം. ഇങ്ങനെയൊക്കെയാണ് സ്കിന്നിൽ ചെയ്യാനുള്ളത്. പിന്നെ ഭക്ഷണത്തിലും ശ്രദ്ധിക്കാം. ഒരുപാട് എരിവും പുളിയും കഴിക്കാതിരിക്കാനും ഫ്രൈ ഐറ്റംസ് കുറയ്ക്കാനും ഒക്കെ ശ്രദ്ധിക്കാം. ഇനി സ്കാൽപ്പിലേക്ക് വരുമ്പോൾ സ്കാൽപ്പിലും ഇത് പറഞ്ഞ പോലെ പൊടികളും മഴക്കും എല്ലാം കെട്ടിക്കിടക്കും, ഈർപ്പം ഉണ്ടാവും. അപ്പൊ പലതരത്തിലുള്ള പീലിങ്ങും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ സ്കാൽപ്പിൽ നമുക്ക് എണ്ണ തേക്കാം. ഇപ്പോ മലയാളികൾ എന്നും തല കുളിക്കുന്നവരല്ല ഇപ്പോഴത്തെ ഒരു തലമുറ, പണ്ടെന്നും തല കുളിച്ചിരുന്നവരായിരുന്നു. അപ്പോൾ എണ്ണ തേക്കുകയാണെങ്കിൽ തന്നെ ഇനി ദിവസം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ചെയ്യാം. സ്കാൽപ്പിൽ മാത്രം എണ്ണ തേക്കുക. ആ എണ്ണ ഒരുപാട് വാരി പൊത്താതെ അത് നമ്മുടെ ഫിംഗർ ടിപ്സിൽ എടുത്തിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. ഒരു 1/2 മണിക്കൂർ നിന്നതിന് ശേഷം കഴുകിക്കളയാം. അത് പലപ്പോഴും കുറച്ച് എണ്ണയാണെങ്കിൽ നമ്മുടെ വെള്ളത്തിൽ കഴുകുമ്പോൾ തന്നെ പോവും. പക്ഷെ എണ്ണ ഒരുപാട് തേച്ച് കഴിഞ്ഞാൽ ഷാമ്പൂ ചെയ്യേണ്ടി വരും. അങ്ങനെ ഷാമ്പൂ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു മൈൽഡായ ഷാമ്പു ഉപയോഗിക്കാം. ഈ പ്രകൃതിദത്തമായ താളികൾ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഷിക്കാക്കായ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്. അതല്ലെങ്കിൽ മൈൽഡായ ഒരു ഷാമ്പു യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ചീർപ്പുണ്ടല്ലോ, അതിലാണ് നമ്മളുടെ എല്ലാ അണുക്കളും കോമ്പ് ചെയ്ത് കഴിഞ്ഞാല്. അപ്പൊ ആ ചീർപ്പ്, ടവൽ, അതുപോലെ പില്ലോ കവർ, ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുകയും മാറ്റുകയും ചെയ്യണം. അപ്പൊ അത് പിന്നീടുള്ള ആ മൈക്രോബ്സ് വന്ന് തലയിൽ പിന്നെയും ഇൻഫെക്ഷൻ കൂട്ടാതിരിക്കാനും, ഇപ്പൊ താരൻ പോലിൽ നിന്ന്

0: മുക്തി നേടാനും നമ്മളെ സഹായിക്കും.
1: മാം, ഇപ്പോൾ ഈ ഡെങ്കു വന്നു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ്സ് കുറയാൻ സാധ്യതയുണ്ട്, അപ്പം ആയുർവേദത്തിന് കൊടുക്കാൻ പറ്റിയ ഒരു സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് എന്താണ്?
0: ആയുർവേദത്തിൽ പ്ലേറ്റ്ലെറ്റ് കൂടാനുള്ള നല്ല ഔഷധങ്ങളുണ്ട്. പക്ഷേ ഒരുപാട് താഴെ പോയതിന് ശേഷം ആയുർവേദം കഴിച്ചിരിക്കുന്നതിൽ ചിലപ്പോൾ അപകടാവസ്ഥ ഉണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് ചെറുതായി താഴെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാശ അല്ലെങ്കിൽ ആടലോടകം അതാണ് പറയുക, അതിൻ്റെ ഒരു നെയ്യുണ്ട്, വൃഷകൃതം എന്നാണ് പേര്. ആ രക്തപിത്തം എന്നുള്ള കണ്ടീഷനിലെ ഏറ്റവും ബെസ്റ്റ് ഔഷധമാണ് വാശ, അതായത് ആടലോടകം. ആടലോടകം ഈ പ്ലേറ്റ്ലെറ്റ് കൂടാൻ സഹായിക്കും. ഈ വൃഷകൃതം ഇതിന് സഹായകമാണ്. അതുപോലെ പ്രവാളഭസ്മം, അതൊരു കാൽഷ്യത്തിന് സപ്ലിമെന്റ് ആണ്, അതും പ്ലേറ്റ്ലെറ്റ് കൂടാൻ സഹായകമായി കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന പോലെ പച്ചപ്പപ്പായ, ഗ്രീൻ ടീ, ഈ ഒരു കോമ്പിനേഷൻ പ്ലേറ്റ്ലെറ്റ് കൂടാൻ നല്ലതാണ്. അപ്പൊ ആയുർവേദത്തിന്റെ ഔഷധ പ്രിപ്പയർഡ് മെഡിസിൻ എന്നുള്ള രീതിയിൽ വൃഷകൃതവും പ്രവാളഭസ്മം കൊടുക്കാം. പിന്നെ ഒരുപാട് ഔഷധങ്ങളുണ്ട്, അന്നഭേദി, സിന്ദൂരം. പക്ഷെ ഇതെല്ലാം ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടറെ നിർദ്ദേശപ്രകാരം കൂടി നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചും കൂടി ചെയ്യുന്നതായിരിക്കും നന്നാവുക.
1: ഇന്ന് നമ്മൾ സൗഖ്യത്തിൽ ചർച്ച ചെയ്തത് മഴക്കാല രോഗങ്ങളും അതിന്റെ ചികിത്സകളെയും പറ്റിയാണ്. അതിനെപ്പറ്റി വിശദീകരിച്ചു പറഞ്ഞു തന്ന കോട്ടക്കൽ ആര്യവൈദ്യശാല എറണാകുളം ബ്രാഞ്ച് ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ കവിത മാമിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു മാം.
2: സൗഖ്യം, ആരോഗ്യം നമ്മളിലൂടെ.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ കഥായനം പരിപാടിയിൽ ഇന്ന് ഡോക്ടർ മിലാനി മേരി പോൾ എഴുതിയ ചെറുകഥ കേൾക്കാം. ഡോക്ടർ മിലാനി മേരി പോൾ മൂവാറ്റുപുഴ സെയിന്റ് ജോർജ് ഹോസ്പിറ്റലിൽ ഒഫ്താൽമോളജിസ്റ്റായി ജോലി ചെയ്യുന്നു. 15 വർഷമായി നേത്രരോഗ വിദഗ്ധയായി സേവനമനുഷ്ഠിച്ചു വരികയാണ്. എഴുത്തിനോടുള്ള ഇഷ്ടം ചെറുപ്പം മുതലേയുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ മിലാനി മേരി പോൾ. പബ്ലിക്കായി എഴുതിത്തുടങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷമാകുന്നു. ഫാദർ ബോബി ജോസ് കട്ടിക്കാട് എഡിറ്ററായിട്ടുള്ള തിയോ പബ്ലിക്കേഷൻസിന്റെ മനുഷ്യസ്നേഹി മാസികയിൽ ഏകദേശം 2 വർഷമായി എഴുതുന്നുണ്ട്. പാട്ട്, പെയിന്റിംഗ് എന്നിവയാണ് ചെറുപ്പം മുതലേയുള്ള മറ്റു താൽപര്യങ്ങൾ. ഡോക്ടർ മിലാനി മേരി പോൾ എഴുതിയ ചെറുകഥയാണ് ഇന്ന് കഥായനത്തിൽ. വാൻഗോഗിന്റെ മഞ്ഞ. കഥാവതരണം ടാനിയ ലൂയിസ്.
1: ചില നുറുങ്ങുവെട്ടങ്ങളിൽ വിഷാദ മനുഷ്യൻ മുഖമൊളിപ്പിക്കുന്നത് പോലെ സൂര്യൻ ഏതോ ഒരു നോവിന്റെ ചെമ്മൺ നിറങ്ങളിൽ കുരുങ്ങിത്തളർന്നുപോയൊരു മേഘക്കീറിലേക്ക് മറയാൻ വെമ്പുന്നു. സന്ധ്യകൾക്ക് എങ്ങനെയൊക്കെ നോക്കിയാലും ഖേദരാഗമാണ്. പാടിത്തീരുന്നതുവരെ അസ്തമയങ്ങൾ പോലും മെല്ലെയാകുന്നു. എങ്കിലും പ്രകൃതിയുടെ വിരഹം പതിന്മടങ്ങ് മനോഹരം. എന്ത് ഭംഗിയാലേ! അവൾക്കെല്ലാം കൗതുകമാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും. ഒരു ട്രെയിൻ പോകുന്നത് കാണുമ്പോൾ പോലും എക്സൈറ്റഡ് ആകുന്നത് കാണാം. വളരെ വൈകി കണ്ടുമുട്ടിയ രണ്ടുപേരായതുകൊണ്ടാകാം ഇതിന്റെയൊക്കെ രസം ഏറെക്കുറെ തനിക്കില്ലാതായിട്ടുണ്ട്. അയാൾ ഒട്ടൊരു നിർവികാരതയോടെ ഓർത്തു. കണങ്കാൽ വരെ തിര നനച്ചുമ്മ വെച്ച് പോകുന്നതും നോക്കി അവൾ വെറുതെ നിന്നു. എത്ര തണുപ്പോടെയുള്ള ചുംബനങ്ങൾ! തിരിഞ്ഞൊന്ന് അയാളെ നോക്കി, ഒന്നിവിടെ വാ, നല്ല രസമാ. ഒരു നീരസത്തിന്റെ പൊടിമിന്നൽ പിണർ കണ്ണിൽ മിന്നിമറയുന്നത് തന്റെ വില കൂടിയ കൂളിംഗ് ഗ്ലാസിലൂടെ അവൾ കണ്ടില്ലെന്ന് അയാൾക്കുറപ്പാണ്. നിർജീവമായൊരു തംസപ്പ് കൊടുക്കുമ്പോൾ നാടകം നിർത്തി തിരിച്ചു കയറി വാ എന്നൊരു മൊഴിയില്ലാ ധ്വനി അതിൽ മുഴങ്ങിയത് കേട്ടിട്ടാകണം അവൾ മെല്ലെ തിരിച്ചു കയറി വരുന്നുണ്ട്. പൊടി പുരണ്ട കാലടികളിലേക്ക് അവളൊരു പുഞ്ചിരിയോടെ നോക്കി. കാറിൽ മണ്ണാകൂലോ? സാരമില്ല, കേറിക്കോ. സ്വരത്തിലെ കനം ഒട്ടും കുറയ്ക്കാതെ ഒരു മറുപടി. ഒന്നിനോടും പ്രത്യേക മമതയില്ലാതായിട്ട് വർഷങ്ങളാകുന്നു. അവൾ കൂട്ടുവന്നതിൽ പിന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ജീവിതത്തിന് ഒരനക്കം വെച്ചത്. എത്രയോ നിറങ്ങൾ പേറി പ്രണയിച്ച് ജീർണിച്ചു പോയൊരു ഹൃദയം ആക്രിക്ക് കൊടുക്കുന്ന പോലെയാണ് അവൾ എടുത്തുകൊടുത്തത്. എന്നിട്ടും മറിച്ചു വിൽക്കാതെ അവളത് പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ്. എന്നും തൂത്തു തുടയ്ക്കുന്നത് കാണാം. പൊട്ടിയാണ്, വെരി സില്ലി. വെറുതെ കാറ്റുവന്ന് തൊട്ടുപോകുന്നതും പ്രണയമാണ്. എന്തിലും എവിടെയും സ്നേഹത്തിന്റെ മേമ്പൊടി വിതറിയിട്ടുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാൾ. എഴുതിയ കവിതകളൊക്കെയും അതൊക്കെ തന്നെ. പാടി നടന്നതും കൊണ്ടു നടന്നതും അച്ചുകുത്തിയ പോലെ ഇന്നും നെഞ്ചിൽ. ഉള്ളിൽ ഇതൊക്കെ അറിഞ്ഞിട്ടും പുറമെ വല്ലാതെ പിശുക്കുന്നുണ്ട്. ഒരുതരം കട്ടക്കറുപ്പിന്റെ കടുപ്പം. ആന്റണിക്ക് ശ്വാസമുണ്ട്.

വണ്ടി മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അവളുടെ വായ്മൊഴികളും മിക്കപ്പോഴും തന്റെ നിശബ്ദത പോലും അവൾക്ക് ഉണർവ് കൂട്ടുന്നേയുള്ളൂ എന്ന് തോന്നിപ്പോകും. പുറമേ എന്തോ കൗതുകമുണർത്തുന്നത് കണ്ടതിന്റെ വിശേഷങ്ങളാണ്. അമ്പലങ്ങളോടും ക്ഷേത്രങ്ങളോടുമുള്ള ഇഷ്ടം വർഷങ്ങൾക്ക് മുൻപേ ഉള്ളത്. ചിലതിന്റെ അരികിൽ കൂടി പോകുമ്പോൾ വെറുതെ വണ്ടി നിർത്തും. അവളോട് ഇറങ്ങി കാണാൻ പറയും. ഏട്ടൻ കൂടി വായോ. ഞാനില്ല, നീ കണ്ടിട്ട് വാ. അത്ര നിർബന്ധിച്ച് അവളെ തനിയെ പറഞ്ഞയച്ചിട്ട് കാറിലിരുന്ന് ഓർമ്മകളുടെ നനവിറക്കും. വിയർത്തൊലിച്ച് ഒരിക്കൽ തിരിച്ചു കയറി വന്നപ്പോൾ അവൾ ഒരുപാട് ചോദിച്ചു, എന്തു പറ്റിയെന്ന്. മുഖം വാടിയിരിക്കുന്നത് പിടികിട്ടുമല്ലോ. അവൾക്ക് എല്ലാം പിടികിട്ടും, പരിഭവമില്ലെന്ന് മാത്രം. പക്ഷേ കഴിഞ്ഞ വട്ടം ഒരമ്പലമുറ്റത്ത് നിർത്തിയപ്പോൾ അവൾ കട്ടായം പറഞ്ഞു, ഇനി എന്തെങ്കിലും കാണാനെങ്കിൽ ഒന്നിച്ച് മാത്രം. ഒരു കോട്ടയും കോവിലും തനിയെ നടന്നു കണ്ടെന്ന് മനസ്സിനോടിനി പറയാൻ വയ്യ. വളരെ കാവ്യാത്മകമായിട്ടാണ് അവളത് പറഞ്ഞത്. വിദൂരതയിലേക്ക് നോക്കി ചെറിയ കണ്ണനവോടെ, വെള്ളി വെട്ടിയ നേർത്ത ശബ്ദത്തിൽ, നിരാശയുടെ ഈണത്തിൽ. ഡോണ്ട് ബി സില്ലി, എനിക്ക് അരിശം വന്നു. ഓവർ സെന്റിമെന്റ്സ് വളരെ ബോറാണ്, ഈയിടെയായി ഒട്ടും പറ്റുന്നില്ല. ഒരേറെ നേരം കാറിന്റെ ഇരുണ്ട വെളിച്ചത്തിന്റെ ഗൗരവമേറിയ മൂകതയിൽ രണ്ട് ഹൃദയങ്ങളുടെ അകലം കടലോളം എത്തിയതറിഞ്ഞ പോലെ പെട്ടെന്ന് അവൾ തലചെരിച്ചു നോക്കി. ഏട്ടാ. ഏട്ടന് ഏറ്റവും ഇഷ്ടമുള്ള നിറമേതാണ്? വെള്ള കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങുകയാണോ എന്ന ഭാവത്തിൽ മൗനമെന്ന ബുദ്ധിപരമായ ആയുധമെടുത്തണിഞ്ഞു. പിന്നെയും ചോദ്യം ആവർത്തിച്ചു. ഒരു വല്ലാത്ത പിടച്ചിൽ ഉള്ളിൽ വരുന്നുണ്ട്. ഇഷ്ടമുള്ള നിറം, ഓർമ്മകളിൽ അത് മഞ്ഞയാണ്. മഞ്ഞ. സ്വൈരം കെട്ടു പറഞ്ഞ പോലെ പറയാൻ വളരെയധികം ശ്രദ്ധിച്ചു. വാൻഗോഗിന്റെ മഞ്ഞയാണോ? എത്ര നന്നായിട്ടാണ് അവൾ തന്നെ പഠിച്ചിരിക്കുന്നത്. ഭൂതകാലത്തിലെ പറയാത്ത ഈടുകളിലെ മയിൽപ്പീലി തുണ്ടുകൾ വരെ ചേർത്ത് വച്ച് വായിക്കുന്നവൾ. ഏട്ടാ, എന്റെ ഏറ്റവും ഇഷ്ടമുള്ള നിറമേതാന്നറിയാമോ? ചെറിയ തോതിൽ ഇരച്ചു കയറുന്ന അരിശം മൗനത്തിൽ മുക്കി കുടിച്ചിറക്കി. ഇന്നലെ ഞാനൊരു ഇന്റർവ്യൂ ടി വിയിൽ കണ്ടു, ന്യൂലി വെഡഡ് കപ്പിൾസിന്റെ. അതിലവർ അന്യോന്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ഇഷ്ടമുള്ള നിറം. താൻ ഇത്രയ്ക്ക് സില്ലിയാകാതെ കേട്ടോ, കുറച്ചുകൂടി മെച്യൂരിറ്റി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നുമല്ലെങ്കിലും ഒരു IT ഗ്രാജുവേറ്റ് അല്ലേ, കഷ്ടം. പെട്ടെന്ന് കാറിന്റെ അകത്ത് പടർന്ന നിശബ്ദതയിൽ സങ്കടം കൂടാതെ ഒരുതരം ഞെട്ടലിന്റെ മടുപ്പിക്കുന്ന ഗന്ധം കൂടി പരക്കുന്ന പോലെ. ആന്റണി അപ്സെറ്റാണ്, പുതുമയൊന്നുമില്ല. അവളെ കണ്ടുപിടിച്ചതും പുറകെ നടന്ന് കൂടെ കൂട്ടാൻ തീരുമാനിച്ചതുമൊക്കെ താൻ തന്നെ. ഒരു 100 വട്ടം ഒഴിഞ്ഞു മാറിയതാണവൾ. അവസാനം സമ്മതിച്ചു. പൊട്ടി സില്ലി. ഇപ്പോൾ ശരിക്കും തോന്നുന്നുണ്ട് വേണ്ടിയിരുന്നില്ലെന്ന്. കണക്റ്റ് ആകാനേ പറ്റുന്നില്ല. വർഷങ്ങളോളം പ്രണയം തലയ്ക്ക് പിടിച്ച് നടന്നപ്പോൾ ഫീലായതൊന്നും അവളോടിപ്പോൾ തോന്നുന്നേയില്ല. രണ്ടുവരി കവിത പോലും എഴുതി കൊടുത്തിട്ടില്ല. അവൾ കെഞ്ചിയിട്ടുണ്ട്, അവൾ കെഞ്ചിയിട്ടുണ്ട്. സില്ലി എന്നും പറഞ്ഞ് വാതിലടച്ചു. അതെ, അങ്ങനെ വാതിലുകൾ പലതും കുട്ടിയടയട്ടെ. ഒരു പരിധിക്കപ്പുറം ഒരാൾക്കും ഒന്നും തിരിച്ചു കൊടുക്കാനാവില്ല. ഷീ വിൽ ബി ഫൈൻ. വെറുതെ അയാൾ വെറുതെ ആശ്വസിക്കാൻ ശ്രമിച്ചു. അവൾ ഇരിക്കുന്നിടത്തേക്കൊന്നും നോക്കാൻ പോലും തോന്നിയില്ല. വീടെത്തിയപ്പോൾ മാത്രം വിളിച്ചു. ഒന്നും കാണിക്കാതെ പഴയ ഉന്മേഷം വീണ്ടെടുത്ത പോലെ അവൾ പിന്നെയും കൺമുന്നിൽ ഉഷാറാകുന്നു. എന്തൊരു പെണ്ണ്! ഒരുപാട് ദിവസങ്ങളുടെ ക്ഷീണമുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി. നാളെ പുതിയ വാരം. തിങ്കളാഴ്ച ഒരു കടലാണ്, നീന്തി നീന്തി കരയ്ക്കെത്താൻ ഒരു നേരമാകും. രാവിലെ തന്നെ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവൾ

മെല്ലെ പറഞ്ഞു, ഇന്നിത്തിരി നേരത്തെ വരുമോ? എന്തുപറ്റി? കടുപ്പിച്ചു തന്നെ ചോദിച്ചു. വെറുതെ, ഞാനും നേരത്തെ എത്താം, എനിക്കിത്തിരി സംസാരിക്കാനുണ്ട്. അയാൾ അവളെ വല്ലാതെ നോക്കി. എന്തോ ഓക്കെ ആകുന്നില്ല ഒന്നും. അവൾ ചിരിക്കാതെ തന്നെ പറഞ്ഞു, അത് പതിവില്ല. എന്തോക്കെ ആകുന്നില്ല? ആർ യു റിയലി ദിസ് സില്ലി? വെറുതെ ടൈം വേസ്റ്റ് ആക്കാതെ എന്റെ, ഉറക്കെയാണ് പറഞ്ഞത്. ഒട്ടും നേരം കളയാതെ അയാൾ ആവശ്യമില്ലാത്ത വേഗതയോടെ കാറോടിച്ച് പുറത്തേക്ക് പോകുമ്പോൾ റിയർ മിററിൽ പ്രതിഫലിച്ച അവളുടെ മുഖത്തെ നിശ്ചലത വ്യക്തമായിരുന്നു. ആദ്യമായിട്ടല്ല, ഇടയ്ക്കുള്ളതാ. മൈൻഡ് ചെയ്യാതിരുന്നാൽ താനെ ശരിയായിക്കോളും. അവൾ വഴക്ക് വെച്ചോണ്ടിരിക്കാറില്ല. പൊട്ടിയാണ്, പൊട്ടിയാണ്. എങ്കിലും ഇന്ന് ചിരിച്ചില്ല. ഒന്നും പറഞ്ഞില്ലെങ്കിലും തനിക്ക് പിടച്ചിലുണ്ട്. അവൾ നിശബ്ദമായി പറയുന്നതൊക്കെ വ്യക്തമായി കേൾക്കുന്ന പോലെ. സില്ലി ഗേൾ, വെറുതെ ഓരോന്ന് ആലോചിപ്പിച്ച് തന്നെ കൂടി വട്ടാക്കാൻ. ഓഫീസിലെ തിരക്കു ചുഴികളിൽ മുങ്ങി നിവരുന്നതിന്റെ ഇടയ്ക്ക് മൊബൈൽ അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളാണ്, മനഃപൂർവം എടുത്തില്ല. കുറെ കഴിഞ്ഞപ്പോൾ ഏതോ മരവിപ്പിന്റെ ലോകത്തേക്ക് യാത്ര തിരിച്ച പോലെ ആ വിളികൾ നിശ്ചലമായി. വൈകിട്ടിറങ്ങാൻ തുടങ്ങുമ്പോൾ അക്സയും തോമസും കൂടി വരുന്നു. അന്തോണി, ഞങ്ങളും വരാം, ഒരു കാര്യമുണ്ട്. എന്താണ്? എന്താണ്? അവരുടെ ശബ്ദ നിയന്ത്രണങ്ങളിലെ ഗൗരവം വല്ലാതെ മനസ്സിലാക്കിയത് കൊണ്ടാകാം ഒന്നോടെ ചോദിച്ചു. എന്താ കാര്യം? എന്തുപറ്റി? തലകുനിച്ചാണ് അക്സ നിൽക്കുന്നത്. ഏതോ ഒരു നിലവിളി തൊണ്ടയിൽ കുടുങ്ങിയതുപോലെ. തോമസ് വിയർക്കുന്നുണ്ട്. എന്താടോ, ഒന്ന് പറ. ചേച്ചി, നമുക്കൊന്ന് മെഡിക്കെയർ വരെ പോണം. ഒരു അപകടം പറ്റിയിട്ടുണ്ട് അന്തോണി. അവളുടെ വലിയ ആരാധകനാണ് തോമസ്. അത്രയും സ്നേഹം കൂടിയതുകൊണ്ട് തന്നെ ആദരവൊക്കെ ആ ചേച്ചി വിളിയിൽ അവൻ എന്നും നിറച്ചു. വെറുതെ അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റായി. അനങ്ങാൻ പറ്റുന്നില്ല. പിന്നെപ്പോഴോ പയ്യെ നടന്നതറിഞ്ഞു. അവരും പിന്നെ വേറെ ആരൊക്കെയോ ഉണ്ട് കൂടെ. എല്ലാവർക്കും അവളെ കാണണം. വരട്ടെ. ഇനി കടന്നു പോകാനിരിക്കുന്ന നിമിഷങ്ങളുടെ വ്യാധി തലമുതൽ പാദം വരെ അരിച്ചിറങ്ങുന്നുണ്ട്. ആശുപത്രികളിലെ നിമിഷങ്ങളിൽ മരണം സ്ഥിരീകരിച്ചത് 2 ആൾക്കാണ്, അവൾക്കും പിന്നെ ആന്റണി എന്ന തനിക്കും. ശൂന്യതയുടെ ഒരു വസന്തം പോലെ, കോടമഞ്ഞു പോലെ ദുഃഖം. എങ്ങും എല്ലായിടത്തും വിരിഞ്ഞു നിൽക്കുന്ന നോവ്. തൊടാതെ തൊട്ടുപൊള്ളിക്കുന്ന വിരഹത്തിന്റെ കനൽക്കാറ്റ്. നിശബ്ദതയുടെ മെത്തകളിൽ ഓർമ്മകളുടെ രതിമേളം. പിണഞ്ഞു പിണഞ്ഞു കിടക്കുന്ന കഥനത്തിന്റെ നൂലിഴകളിൽ രാവും പകലും ഇണചേരാതെ കിടന്ന് പുലമ്പുന്നു. അവൾ പോയിട്ട് 2 മാസം. എത്ര ഗുണിച്ചും ഹരിച്ചും കൂട്ടിയും കുറച്ചും നോക്കിയിട്ടും മുഖത്തിന് ഒരു കുറ്റവാളിയുടെ അളവുകോലുകൾ മാത്രം. എറിഞ്ഞുടച്ചു കണ്ണാടി ചില്ലുകൾ പലവട്ടം. അന്വേഷിച്ചു വന്നവർ വന്നവർ മടുത്തതല്ലാതെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറുന്നേയില്ല. അക്സ ഒരിക്കൽ വെറുതെ പറഞ്ഞു, അന്നച്ചേച്ചിക്ക് ഞങ്ങളുടെ അവിടുത്തെ കാവ് വലിയ ഇഷ്ടമായിരുന്നു. അവിടെ ഒന്ന് പോകാൻ ആശയായിരുന്നു. കാടിനുള്ളിലാണ്, നിറയെ പൂക്കളാണ്. ഒരിക്കൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു. ഒന്നും മിണ്ടിയില്ല. ആരോടും ഈയിടെയായി ഒന്നും മിണ്ടാറില്ല. സർ, ഒന്ന് വരാമോ? ചേച്ചിയുടെ വലിയ ആഗ്രഹമായിരുന്നു. ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. പൊടുന്നനെ ഒരു മഴ തൂവി. അവൾ ചിരിച്ച പോലെ. മഴ അവൾക്ക് ഭ്രാന്തായിരുന്നു. എപ്പോൾ പെയ്താലും ഇറങ്ങി നിൽക്കും. സില്ലി ഗേൾ. പുറത്തെ മുറ്റത്തേക്കുള്ള വാതിൽ ഓടിച്ചെന്ന് തള്ളി തുറന്നതും
വാരി വലിച്ചുടുത്തൊരു

നൊമ്പരങ്ങളുടെ ഒരു പെരുമഴ. അതിൽ നനഞ്ഞൊട്ടി നിൽക്കുമ്പോൾ വീണ്ടും അവളുടെ ചിരി കേട്ടു. ഒരാഴ്ച വെറുതെ പോയി. ഭ്രാന്ത് പിടിക്കുമെന്നായപ്പോൾ അക്സ പറഞ്ഞ കാവിലേക്കൊന്ന് പോകാമെന്നായി. തോമസ് എത്തിയിട്ടുണ്ട്. കാടിന്റെ ഒത്ത നടുക്കാണ്. പച്ചപ്പുതപ്പിനുള്ളിലൂടെ ഊർന്നിറങ്ങുന്ന വെയിൽ മുത്തങ്ങളിൽ മയങ്ങി നിൽക്കുന്ന ഒരു ചെറിയ പൂങ്കാവ്. പണ്ടായിരുന്നെങ്കിൽ ഒരു കവിത കുറിച്ചേനെ. ഓരോ പടവിലും നിറയെ പൂമെത്ത കണക്കെ മുക്കുറ്റി വിരിഞ്ഞു നിൽക്കുന്നു. ഉള്ളിൽ ദേവീരാഗങ്ങളുടെ ഈരടികൾ. നടയിലെത്തി. ഐതിഹ്യമൊന്നും അറിയാഞ്ഞിട്ടുകൂടി അറിയാതെ കൈകൂപ്പിപ്പോയി. അകത്തുനിന്നും പൂജാരി ഇറങ്ങി വരുന്നു. നിന്നവർക്കൊക്കെയും പ്രസാദം. പടവിറങ്ങി കിഴക്ക് ഭാഗത്തേക്ക് അക്സ കൂട്ടിക്കൊണ്ടുപോയി. അവളുടെ കാവാണ്. അവിടെ ചെറിയ ചെറിയ താലങ്ങളിൽ പല നിറങ്ങളിലുള്ള പൂവിതളുകൾ നിറച്ചു വച്ചിരിക്കുന്നു. ചുറ്റിനും കത്തിച്ചു വച്ച കളിമൺ ചിരാതുകൾ. കടന്നുപോയവർക്ക് വേണ്ടിയുള്ള ഇവിടുത്തെ പൂജയാണ്. ഇഷ്ടനിറങ്ങളുടെ പൂവിതൾ കൊണ്ടുള്ള അർച്ചന ചെയ്താൽ മരിച്ചവർക്ക് ശാന്തി കിട്ടുമെന്നാണ്. ചേച്ചിയുടെ ഇഷ്ടനിറം ഏതായിരുന്നു സർ? വല്ലാതെ മുഴങ്ങി ആ ചോദ്യം. അതിന്റെ ചവർപ്പിലും കയ്പിലും മുളച്ച മുള്ളുകൾക്കൊന്നും കർണപുടങ്ങളെ തുളച്ചു കീറാനോ ശിരസിന്റെ പാതയോരങ്ങളിലേക്ക് കടക്കാനോ ആവാതെ കാതോരങ്ങളിൽ തന്നെ വീണുപിടഞ്ഞ് മാറ്റലികൊണ്ടു. ഏട്ടാ, എന്റെ ഏറ്റവും ഇഷ്ടമുള്ള നിറമേതാന്നറിയാമോ? അവളുടെ ശബ്ദം, തന്റെ പെണ്ണിന്റെ ശബ്ദം. ഒരിടിമിന്നലിൽ ഹൃദയം രണ്ടായി പിളർന്നതറിഞ്ഞു. മരവിച്ചുപോയ കയ്യിൽ മെല്ലെ തട്ടി തോമസ് യാഥാർത്ഥ്യങ്ങളിലേക്ക് തന്നെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എടോ, ചേച്ചിയുടെ ഫേവറേറ്റ് കളർ ഏതാണ്? പൂജ അവള് ചെയ്തോളും, താൻ ഓർക്കുന്നുണ്ടോ? ഇല്ല, താൻ എങ്ങനെ ഓർക്കാനാണ്? അവൾ പറഞ്ഞതൊന്നും ശരിക്ക് കേട്ടിട്ടില്ല, കേൾക്കാൻ തോന്നിയിട്ടില്ല, അവളോടൊന്നും ചോദിച്ചിട്ടില്ല. പറയാൻ തുടങ്ങുന്നത് ഓരോന്നും തടഞ്ഞിട്ടേയുള്ളൂ. ഇഷ്ടനിറം ഏതാണ്? ഏതാണ് പൊന്നെ, നിന്റെ ഇഷ്ടനിറം ഏതാണ്? അലറി അലറി ചോദിക്കാൻ തോന്നുന്നു. അയാളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. ദേവീപാദത്തിൽ വന്നടിഞ്ഞ പോലെ കണ്ണീർത്തുള്ളികൾ നിലത്ത് വീണുടഞ്ഞു. മണ്ണ് കുതിരുന്നുണ്ട്. അതിലേക്ക് താൻ അടർന്നു വീഴും പോലെ. തോമസ് മുറുകെ പിടിക്കുന്നുണ്ട്. ആരെയോ വിളിച്ചു വെച്ചതിനു ശേഷം അക്സ ഓടി വന്ന് പറഞ്ഞു, സർ വിഷമിക്കല്ലേ, ആതിര ചേച്ചി വിളിച്ചു ചോദിച്ചു, ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. മഞ്ഞ, വാൻഗോഗിന്റെ മഞ്ഞ. ചേച്ചി പോയ അന്ന് രാവിലെ പറഞ്ഞതത്രേ. അതുകൊണ്ട് തന്നെ ഓർത്തിരിപ്പുണ്ട് ആതിര, അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി. ഞാൻ പൂവെടുത്തിട്ട് വരാം സർ, പ്ലീസ്. ഓക്കെ ആകൂ. താഴെ പൂന്തോട്ടമാണ്, അക്സ പോകുന്നത് കാണാം. കരുതലോടെ ചുറ്റിപ്പിടിച്ചിരുന്ന തോമസിന്റെ കൈ വിടുവിപ്പിച്ച് മെല്ലെ ആ പടിയിലിരുന്നു. നനഞ്ഞ കൺതടങ്ങൾ മെല്ലെ അടച്ചു തുറന്നു. എങ്ങും മഞ്ഞപ്പ്, മേലെ കീഴെ താഴെ ചാരെ. അങ്ങു ദൂരെ താഴ്വാരങ്ങളിൽ മഞ്ഞ ജമന്തികളുടെ പരിഭവം കലർന്ന ചിരികൾ പേറുന്ന ഒരു കാറ്റ് തൊട്ടും തലോടിയും ഇങ്ങനെ പ്രാഗിക്കൊണ്ടേയിരുന്നു. കാൽപാദങ്ങളെ മുട്ടിയുരുമ്മി കൂട്ടുവെട്ടിയെന്നറിയിക്കുന്ന പാവ മുക്കുറ്റികൾ. മുകളിൽ ആകാശത്തിനുമുണ്ട് മേഘങ്ങളോട് പറയാൻ സ്വർണരാശി കലർന്ന കടും മഞ്ഞ നിരാശകൾ. തളർന്ന നിറഞ്ഞിട്ടും തീമഞ്ഞ കൈകൾ നീട്ടി വിടചൊല്ലുന്ന സൂര്യൻ ഇനിയൊരു പുലരിയില്ലെന്ന് ഉറപ്പു പറയും പോലെ. മഞ്ഞകൾക്കൊക്കെയും പിണക്കമാണ്. ഒരുന്മാദിയെ പോലെ അയാൾ ചിരിച്ചു തുടങ്ങി. തളർന്നു പോകുന്ന ശരീരം അനുസരണയില്ലാതെ ആ പ്രാർത്ഥന

ഭൂമിക്കുമീതെ ചിതറി വീണു. കുറ്റബോധത്തിന്റെ മഞ്ഞ വെളിച്ചങ്ങൾ മിന്നാമിന്നി കണക്കെ ചുറ്റിനും. അതെ, അവളുടെ ഇഷ്ടനിറം, ആശകളുടെയും നിരാശകളുടെയും നിറം, ഭ്രാന്തിന്റെ നിറം, തന്റെ നിറം, മഞ്ഞ, വാൻഗോഗിന്റെ മഞ്ഞ.

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ കഥായനം പരിപാടിയിൽ ശ്രോതാക്കൾ കേട്ടത് ഡോക്ടർ മിലാനി മേരി പോൾ എഴുതിയ ചെറുകഥ വാൻഗോഗിന്റെ മഞ്ഞ. കഥാവതരണം ടാനിയ ലൂയിസ്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.